0: വചനങ്ങളിലൂടെ. തന്റെ ഭാഗത്താണ് ന്യായമെന്നറിഞ്ഞിട്ടും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൽ ഒരു ഭവനം ഞാൻ ഉറപ്പു നൽകുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കൂടെ എത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. എല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെ ഇന്നുണ്ടാവട്ടെ കേട്ടോ. നമുക്ക് എപ്പോഴും സന്തോഷം വേണം. സന്തോഷിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാ കാര്യം? അല്ലെങ്കിൽ തന്നെ ഒരാൾക്ക് സന്തോഷം കൊടുക്കുന്ന ഒന്നായിരിക്കണമെന്നില്ല മറ്റൊരാളുടെ സന്തോഷം. പക്ഷെ എന്നാൽ കൂടി ചില സന്തോഷങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാൽ പോലും നമുക്ക് ചിലപ്പോൾ സന്തോഷിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ മനസ്സ് ആ സന്തോഷത്തെ സ്വീകരിക്കാനുള്ള ഒരു പാകത്തിലായിരിക്കില്ല. അതെന്തുകൊണ്ട്? അവിടെ ഇങ്ങനെ പുകമറ പോലെ, മഞ്ഞ് പോലെ ഇങ്ങനെ കൂടി പിടിച്ച് കിടക്കുന്നുണ്ട്. ഇതൊക്കെ മാറണം. നല്ല ക്ലീൻ ആയിട്ട് വരുമ്പോഴാണ് സന്തോഷിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കണ്ണു തുറന്ന് കാണുന്നതും ആ സന്തോഷം നമ്മളിലേക്ക് എടുക്കുന്നതും പിന്നെ അതിൻ്റെ ഒരു ആലസ്യത്തിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നതും എല്ലാം. പക്ഷേ പലപ്പോഴും പറ്റാതിരിക്കുന്നത് നമ്മൾ അതിനെ നോക്കുന്നില്ല എന്നുള്ളൊരു വാസ്തവം കാരണമാണ് കേട്ടോ. നമ്മൾ നോക്കണം. നമ്മുടെ മുന്നിൽ നമുക്ക് സന്തോഷിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ നമ്മളത് നോക്കുന്നില്ല. ഒന്ന് കണ്ണു തുറന്നു നോക്കൂ, എന്നിട്ട് സന്തോഷിക്കാനുള്ള ആ കാരണങ്ങളെല്ലാം നമുക്കൊന്ന് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാം. പറ്റുന്ന പോലെ കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കാറുണ്ടോ? വരും വരായികകളെ കുറിച്ചോ അല്ലെങ്കിൽ ഇതെങ്ങനെയായി തീരുമെന്നതിനെ കുറിച്ചോ നമ്മൾ ചിന്തിച്ചിട്ടാണോ എല്ലാം ചെയ്യുന്നത്? ചിലതെല്ലാം നമുക്ക് ചിന്തിക്കാനുള്ള സമയം സാഹചര്യമൊക്കെ കിട്ടാറുണ്ട്, എന്നാൽ ചിലത് അങ്ങനെയല്ല. ചിലത് പെട്ടെന്നാണ് വരുന്നത്, ദേവോ ഇതാ വന്നു പറയണ പോലെ.

പെട്ടെന്ന് വരും, അപ്പൊ തന്നെ നമുക്കത് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ 100 വട്ടം ചിന്തിക്കണം എന്ന് പറയുമല്ലോ, 100 വട്ടം പോട്ടെ, അതിന് സമയമില്ലെങ്കിൽ ഒരു 10 വട്ടമെങ്കിലും ഒന്ന് ചിന്തിക്കുന്നുണ്ടോ? എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മളത് ചിന്തിക്കണം. അത് വളരെ ചെറിയ, നമ്മുടെ കണ്ണിൽ ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ ആലോചിച്ച് നോക്കൂ, ആ ഒരു ചെറിയ കാര്യം ചിലപ്പോൾ വലിയ എന്തെങ്കിലും കാര്യത്തിലേക്കുള്ളൊരു തുടക്കമായിരിക്കും. നമ്മളത് ശ്രദ്ധിക്കില്ല. അങ്ങനെയാണ് പലപ്പോഴും വലിയ വലിയ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്, നമ്മുടെ ചെറിയൊരു അശ്രദ്ധ. ആ അശ്രദ്ധ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുമ്പോഴും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ നമ്മൾ നന്നായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന് പറയുന്നത്. ചിന്തിക്കുമ്പോൾ പല രീതിയിലുള്ള പല ആംഗിൾസിൽ നമുക്ക് ആ ഒരു കാര്യത്തെ കാണാനായിട്ട് പറ്റും. കേട്ടുകൊണ്ടിരിക്കുക, ഇത് റേഡിയോ സുനു.

നമ്മളോട് ഒട്ടും സംസാരിക്കാത്ത നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരാളാണെന്ന് കരുതിക്കോളൂ. ഒരു ദിവസം വളരെ സ്നേഹത്തോടെ വന്ന് അടുത്ത് പെരുമാറിയാൽ നമ്മളെ ഇളങ്ങി നോക്കിക്കാണും. ഏ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ് കൊറിയുള്ളത്. ഞാൻ ചച്ചു. നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള കുറച്ച് ആൾക്കാരും ഉണ്ടാകും, നമ്മൾ മാറ്റി നിർത്തിയിട്ടുള്ള കുറച്ച് ആൾക്കാരും ഉണ്ടാകും. നമുക്ക് വേണ്ട, അവരെയൊക്കെ നമ്മളൊരു ഒരു കയ്യകലത്തിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ എന്ന്. എന്തെങ്കിലും ഒരു പണി തരും. നോക്കുമ്പോൾ ഒരു ദിവസം ഉണ്ട്, ഒരാൾ നമ്മളുടെ അടുത്തേക്ക് വരുന്നു. അയ്യോ, വല്ലാത്ത അഭിനയം, അഭിനയാണോ എന്ന് തന്നെ നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് ഇവരുടെ പെരുമാറ്റം. അപ്പൊ നമ്മൾ തന്നെ സംശയത്തിൽ, ഇതിപ്പോ നമുക്കാണോ തെറ്റുപറ്റിയത് അതോ അവർക്കാണോ തെറ്റുപറ്റിയത് എന്നുള്ളൊരു സംശയം വരുമല്ലോ. അങ്ങനെ ഒരാൾ നമ്മളുടെ അടുത്ത് വന്ന് പെരുമാറിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അവരെ കണ്ണടച്ച് വിശ്വസിക്കാണോ തെറ്റുപറ്റിയത് എന്നുള്ളൊരു സംശയം വരുമല്ലോ. അങ്ങനെ ഒരാൾ നമ്മളുടെ അടുത്ത് വന്ന് പെരുമാറിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അവരെ കണ്ണടച്ച് വിശ്വസിക്കൂ, അതല്ല പണ്ട് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ചിന്തിക്കൂ, എന്തായിരിക്കും നമ്മുടെ ഒരു റിയാക്ഷൻ? അങ്ങനെ ഒരാളടുത്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെ ആക്സെപ്റ്റ് ചെയ്യോ? ഇല്ല, നമുക്ക് പറ്റില്ല. നമ്മളെപ്പോഴും സംശയക്കണ്ണോടുകൂടി കാണാൻ നമ്മൾ വലിയ മിടുക്കന്മാരും. അപ്പൊ നമ്മൾ ആ സംശയക്കണ്ണോടുകൂടി കാണും, പക്ഷെ അത് നല്ലതാണ്. അങ്ങനെ വരുന്നവരെ സംശയക്കണ്ണോടുകൂടി കാണണമെന്നല്ല, അവരെയും ഈ പറയുന്നത് പോലെ ഒന്നും രണ്ടുമല്ല പല ആവർത്തി ചിന്തിക്കണം. ഇവർ ഇനിയും നമ്മുടെ അടുത്ത് വെക്കണോ വേണ്ടേ ഒന്ന്. ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമല്ല എന്ത് കാര്യമാണെങ്കിലും. റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്. Stay tuned.

എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിന്റെ വരും വരായികകളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാളാണോ നമ്മളൊക്കെ? റേഡിയോ സുനുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ചച്ചു. എന്നൊരു സിമ്പിളായിട്ടൊരു കാര്യം വരെ, ഇപ്പൊ നമ്മള് ഷോപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് കാണുന്നു, ആ ഒരു ഔട്ട്ഫിറ്റ് നമ്മൾ എടുക്കുന്നു, നമ്മൾ ആദ്യം അതിന്റെ MRP നോക്കും, ഇത് എത്രയാണ്. നമ്മളതൊരു നോർമൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനിപ്പോ നമ്മുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെങ്കിൽ കൂടി നമ്മൾ അതിന്റെ ഒരു പ്രൈസ് എത്രയാണെന്ന് അറിയാനുള്ളൊരു അതറിയാതെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. എന്തൊരു സാധനം മേടിക്കുന്നതാണെങ്കിൽ, അതിപ്പോ വളരെ ചെറിയൊരു സാധനമാണെങ്കിലും വലിയ കോടികൾ വിലമതിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ അതിന്റെ വിലയെക്കുറിച്ച് നല്ല ധാരണയുള്ളവരായിരിക്കണം. കാരണം നമ്മൾ എപ്പോഴും ചെലവാക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള മൊത്തം എടുത്തിട്ടല്ല ചെലവാക്കേണ്ടത്, നമ്മുടെ കയ്യിലിരിക്കുന്നതിന്റെ 1% മാത്രമാണ് നമ്മൾ ചെലവാക്കാനായിട്ട് പാടുള്ളൂ. കാരണം ഒന്നിനു വേണ്ടിയിട്ടല്ലല്ലോ ചെലവാക്കാനുള്ളത്, ഒരു 10 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഓരോ കാര്യവും നമ്മൾ നന്നായിട്ട് ചിന്തിച്ചിട്ട് മാത്രമേ, പൈസയാണെങ്കിലും മറ്റെന്തിനു വേണ്ടിയിട്ടാണെങ്കിലും എന്ത് കാര്യം ചെയ്യുമ്പോഴും ആലോചിക്കുക, ഒന്നല്ല രണ്ടല്ല പല തവണ. അതേതൊരു കാര്യത്തിനും വളരെ നല്ലതായിരിക്കും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

ഇന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയിലെ ഒരു നല്ല പാട്ട് കേട്ട് കഴിഞ്ഞ സമയമാണ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഞാൻ സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. മോർണിംഗ് സവാരി വിശേഷങ്ങളിലേക്ക് റൈറ്റ് ടൈമിൽ ഞാനിസ ദാ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. മെയ് 14 തീയതിയാണ്, വ്യാഴാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലർ വിചാരിക്കുന്നുണ്ടാവും ഇത്ര പെട്ടെന്ന് വ്യാഴാഴ്ചയായോ എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ചിലർ വിചാരിക്കുമോ എത്ര പതുക്കെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ദിവസങ്ങൾ എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. എന്തായാലും വ്യാഴാഴ്ച ദിവസത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇന്ന് എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത് തുടക്കത്തിൽ തന്നെ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു വരിയാണ് കേട്ടോ. തീർച്ചയായിട്ടും നമ്മളെയൊക്കെ കണക്ട് ചെയ്യുന്ന വരികൾ തന്നെയാണ്. എല്ലാവരും എന്നും വായിക്കേണ്ട രണ്ട് പുസ്തകമുണ്ട് എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത്. ആ രണ്ട് പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? ഒന്ന് അവനവൻ ഒന്ന്, അതായത് നമ്മളെക്കുറിച്ച് നമ്മൾ അറിയുക എന്നുള്ളതാണ് ചുറ്റുമുള്ള പ്രകൃതി മറ്റത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. എല്ലാവരും എന്നും വായിക്കേണ്ട രണ്ട് പുസ്തകമുണ്ട്, അവനവൻ ഒന്ന്, ചുറ്റുമുള്ള പ്രകൃതി മറ്റേത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഈ ഒരു നല്ല ചെറിയ ചിന്തയിൽ, ചെറിയ ചിന്തയല്ല വലിയ ചിന്ത തന്നെയാണ് അല്ലേ, നമ്മളെക്കുറിച്ച് നമ്മൾ അറിയുക എന്ന് പറയുന്നത് ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും നമ്മളത് മിസ്സാക്കി പോകാറുണ്ട്. നമ്മളെ വിട്ടിട്ടായിരിക്കും നമ്മൾ ബാക്കി നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കും എപ്പോഴും ചിന്തിക്കുക. ഇടയ്ക്കൊക്കെ നമ്മളെക്കുറിച്ചും നമ്മൾ കൂടുതൽ ചിന്തിക്കണം. നമുക്ക് വേണ്ടിയിട്ടും നമ്മുടെ ലൈഫിനെ നമ്മൾ മാറ്റിവെക്കണം. അതോടൊപ്പം തന്നെ ചുറ്റുമുള്ള പ്രകൃതി, അത് നമ്മളെപ്പോഴും ആസ്വദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് എല്ലാവരും എപ്പോഴും വായിക്കേണ്ട രണ്ട് പുസ്തകങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു നല്ല ചിന്ത നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കൂടെ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകൾ ഓൾറെഡി എനിക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. അതിന് മുൻപായിട്ട് നമ്മൾ നേരെ പോവാണ് അടുത്ത പാട്ടിലേക്ക്. മേക്കം എന്ന സിനിമയിൽ ചിത്രചേച്ചി പാടിയൊരു നല്ല പാട്ടുണ്ട്, തുമ്പയും തുളസിയും നാടും. നമ്മുടെ ആ ഒരു എന്താ തൊണ്ടും തൊടിയും പറമ്പുമൊക്കെ മനസ്സിലേക്ക് വരുന്ന ഒരു നല്ല പാട്ടാണ്. കേൾക്കാം മോർണിംഗ് സവാരിയിലൂടെ. അതിനുശേഷം നമ്മുടെ കുട്ടികൾക്കുള്ള ഒരു ചെറിയ ചോദ്യത്തിലേക്കും ബാക്കി എല്ലാവരുടെയും മെസ്സേജുകളിലേക്കും ഒക്കെ എത്താനായിട്ടുണ്ട്. അതിന് മുൻപായിട്ട് ഈ പാട്ട് കൂടി കേട്ടൊന്ന് ആസ്വദിച്ച് പെട്ടെന്ന് തിരിച്ചു വരാം. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർജി ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപരവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ. Distributed by Fars Film.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞെന്നിസ നിങ്ങളുടെ കൂടെയുണ്ട് കേട്ടോ. അപ്പൊ ദാ എല്ലാവരുടെയും നല്ല മെസ്സേജുകൾ വന്നു നിൽക്കുന്ന സമയമാണ്. മുരളി പറയുന്നത്, ലക്ഷ്യം ശക്തവും വ്യക്തവുമാണെങ്കിൽ ശ്രദ്ധയിൽ നിന്നുള്ള വ്യതിചലനം ഉണ്ടാകില്ല. അങ്ങനെയുള്ള ഒരു ലക്ഷ്യം കണ്ടെത്തുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കട്ടെ, അല്ലാതെ പുറത്തുനിന്നുള്ള സാഹചര്യങ്ങളല്ല എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജാണ്. ഷാജു ശ്രീധർ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് അരുൺ എസ് ആണ് എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. അരുണിൻ്റെ ഒരു ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ശശുവിനുള്ള ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഫോട്ടോ കൊള്ളാലോ, ഒരു അടിപൊളി ഫോട്ടോയും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു. കൂടെ നീതി മോഹൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ടായിരുന്നു. ഷാജഹാൻജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. നിതിൻ തോമസ് ഗുഡ് മോർണിംഗ് പറയുന്നു, റൺ 7 wickets ടു നിതിൻ. ഓക്കെ, ഇന്നലത്തെ മാച്ച് റിലേറ്റഡ് ആയിട്ടാണെന്ന് തോന്നുന്നു അല്ലേ നിതിൻ്റെ മെസ്സേജ്. നിതിൻ ഗുഡ് മോർണിംഗ് പറയുന്നു. ഒപ്പം തന്നെ പ്രഭു മാടമ്പിക്കാട്ടിൽ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടുണ്ട്, വഴിയേ പറയാം. ഓക്കെ, ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ വിജി ഷായഞ്ചേരിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ്. മുകേഷ് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. ബിനോയ്ഡ് മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷംസ് ഗുഡ് മോർണിംഗ്, ഹാപ്പി വീക്കെൻഡ്. അൽബയാൻ മാലിക് MES ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ്. അൽജോ മാത്യു എത്തിയിട്ടുണ്ട്, ഹലോ ഗുഡ് മോർണിംഗ്, ഹാപ്പി വീക്കെൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിസലും ജിയാനും ജോയിൻ ചെയ്യുന്നുണ്ട്. അൽജോ പറയുന്നത്, ഒരു സ്പെഷ്യൽ വിഷസ് ആണ് അൽജോ അയച്ച് തന്നിട്ടുള്ളത്. ഒരു ക്യൂട്ട് ഫോട്ടോ കൂടി അതിൻ്റെ കൂടെ ഉണ്ട്. ഗുഡ് മോർണിംഗ് നിസ, വെരി ഗുഡ് മോർണിംഗ്. കുഞ്ഞൊരാശംസകൾ നേരാനായിട്ടുണ്ട് ഞങ്ങളുടെ കുഞ്ഞു കുറുമ്പി ജൂലി മോളുടെ, ജൂലിയാന ലിസ് അൽജോ, അടിപൊളി പേര് കേട്ടോ. അപ്പോൾ ജൂലി മോളുടെ പിറന്നാളാണിന്ന് May 14. കഴിഞ്ഞ വർഷം നാട്ടിൽ കൂടെ ഉണ്ടായിരുന്നു ഈ ദിവസം. റിയലി മിസ്സിംഗ് ദിസ് സ്പെഷ്യൽ ഡേ വിത്ത് ഹേർ. ജൂലി മോൾക്ക് സ്നേഹപൂർവ്വം പ്രാർത്ഥനയോടെ നേരുന്നു ജന്മദിനാശംസ. ജന്മദിനാശംസകൾ സ്നേഹപൂർവ്വം ഖത്തറിൽ നിന്നും പപ്പ, അമ്മ, അൽജോ മാത്യുവും രഞ്ജുവുമാണ്. വളരെ സ്പെഷ്യലായിട്ട് മോൾക്കുള്ള ഒരു ഭയങ്കര സ്നേഹത്തോടുകൂടിയുള്ള ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ജൂലി മോൾക്ക്, അല്ലെങ്കിൽ ജൂലിയാന ലിസ് അൽജോയ്ക്ക് വളരെ സ്പെഷ്യലായിട്ട്.

ഹാപ്പി ബർത്ത്ഡേ മോളെ, നല്ല അടിപൊളിയായിട്ട് സെലിബ്രേഷൻസ് ഒക്കെ പോകട്ടെ. അക്ഷര അക്ഷജ എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറയുന്നു. ഇഷാനിക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്, ഓർവിൽ ആൻഡ് എവ്ലിൻ ജോയിൻ ചെയ്യുന്നു. ഹായ് നിസ ഗുഡ് മോർണിംഗ്, ചായ കുടിച്ചോ? ഹാപ്പി വീക്കെൻഡ്. ഹാപ്പി വീക്കെൻഡ്, എന്താ പരിപാടി? ഇടവേളയിൽ വീക്കെൻഡ് കളറാക്കാൻ

അങ്ങനെ സ്കൂൾ ബസ് സ്റ്റോറീസിൽ നിന്ന് വളരെ വളരെ സിമ്പിൾ ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സെർച്ച് ചെയ്യാതെ തന്നെ ചിലപ്പോൾ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കൂ കേട്ടോ. അതായത് ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൻ്റെ എത്രാമത്തെ എഡിഷനാണ് ഇത്തവണത്തേത്? ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൻ്റെ എത്രാമത്തെ എഡിഷനാണ് ഇത്തവണത്തേത്? എത്രാമത്തെ പതിപ്പാണ്, എത്രാമത്തെ വർഷത്തിലേക്കാണ് നമ്മളുടെ ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ എത്തുന്നത്? അതാണ് എനിക്ക് ഇന്ന് ചോദിക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരങ്ങൾ അയക്കാം 5000917 എന്ന നമ്പറിലേക്ക്.

അപ്പോ വേഗം വേഗം ഉത്തരങ്ങൾ വരട്ടെ 5000917 ലേക്ക്. ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് അയച്ചിട്ടില്ല. എനിവേ ഗുഡ് മോർണിംഗ് പറയുന്നു. നെക്സ്റ്റ് പ്രദീപാണ് മോർണിംഗ് മെസ്സേജുമായിട്ട് എത്തിയിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് പ്രദീപ്. അബി ചക്കൂന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്നു. ഷാനു പാച്ചല്ലൂർ, ഗുഡ് മോർണിംഗ് ഷാനു. അതിഥി ആൻഡ് ആരാധ്യ ഹിയർ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ട്. അവർ നോബിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഗോയിങ് ടു നോബിൾ ഇന്റർനാഷണൽ. ഒരുപാട് ദിവസമായി മെസ്സേജ് ചെയ്തിട്ട് സുഖമാണോ എന്ന് ചോദിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ? അതിഥിയുടെയും ആരാധ്യയുടെയും സുഖമായിട്ട് പോകുന്നില്ലേ? നെക്സ്റ്റ് വന്നിരിക്കുന്നത് വാസു ബീക്കൽ. എല്ലാവർക്കും വീക്കെൻഡ് ആശംസിക്കുന്നു, അടിപൊളി. ഗുഡ് മോർണിംഗ് ഓൾ എന്നുകൂടി സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട്. ഇഫ്തിഹാറുദ്ദീൻ, എൻ്റെയും ഉണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി വീക്കെൻഡ്. സുഖമായോ എന്ന് ചോദിക്കുന്നു. സുഖമായിട്ട് ഇതാ ഇപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഹിസ മെഹറിൻ ആൻഡ് റയാൻ, ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ്. വെരി ഗുഡ് മോർണിംഗ് ഷഹസ ഷബീർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഷഹാൻ ആൻഡ് ഷഹസ, ഓക്കെ, റൈറ്റ് ആൻസർ ആണ് കേട്ടോ. കറക്റ്റ് ആയിട്ട് തന്നെ അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ബൈ മുഹമ്മദ് ഐമൻ, MES ഗ്രേഡ് 1H എന്ന് കൂടി പറഞ്ഞിട്ടാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. മുഹമ്മദ് ഐമൻ ഫസ്റ്റ് ടൈം ആണോ അല്ല സെക്കൻഡ് ടൈം ആണ് മെസ്സേജ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, ഒരു വിഷസ് കൂടി ഉണ്ട്. റൗദ മോളുടെ ബർത്ത്ഡേ ആണ് ഒന്ന് വിഷ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന റൗദ മോൾക്കും വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ നമ്മൾ വിഷ് ചെയ്യുന്നു കേട്ടോ. കൂടെ തന്നെ ഹാരിസ് CP ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് നിസ, സുഖമല്ലേ? വരുവാണെങ്കിൽ അടിച്ച പൊറോട്ടയും സമോവർ ചായയും കുടിക്കാം, അടിപൊളി. ഫോട്ടോയും അയച്ചു തന്നിട്ടുണ്ട് എൻ്റെ അമ്മു, അടിപൊളി കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല കിടിലനായിട്ട് ഫുഡൊക്കെ അടിച്ച് നല്ല സൂപ്പറായിട്ട് ഈ ദിവസം അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ ഹാരിസ് CP. നെക്സ്റ്റ് റിനീഷ് റഹീമാണ് ജോയിൻ ചെയ്യുന്നത്. അതായത് അഡ്നനും ആഡവുമാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചോദ്യം ഇതാണ് കേട്ടോ, നമ്മുടെ ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൻ്റെ എത്രാമത്തെ എഡിഷനാണ് ഇത്തവണത്തേത്? അത് എത്രാമത്തെ ആണ് എന്നുള്ളത് മാത്രം അയച്ചാൽ മതി കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് ആ ഉത്തരങ്ങൾ പോരട്ടെ. രാജേഷ് മട്ടക്കൽ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. ജിതിൻ ജോയിൻ ചെയ്യുന്നുണ്ട്. യുഗയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. യുഗയ്ക്കും പൊതാർ പേൾ സ്കൂളിലാണ് പഠിക്കുന്നത്. ഒരു മോർണിംഗ് സ്പെഷ്യലി പറയുന്നു കേട്ടോ. ഒരു സോങ് ഫിലിം പ്രേം പൂജാരി 1000 വർണ്ണമായി. ഓക്കെ, ഞാൻ അതും ഉറപ്പ് പറയുന്നില്ല, പക്ഷേ ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ അതിലേക്ക് എത്താൻ പറ്റുമോ നോക്കാം. നെക്സ്റ്റ് ഷാജിദിൻ്റെ അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ വരുന്നുണ്ട്. അയക്കുന്നത് ഫയാസ് ഫാരിസ്, ആര്യ, ഐഷ, റേച്ചൽ, വിയാൻ ആൻഡ് സാജിദ്. റൈറ്റ് ആൻസറാണ് നിങ്ങൾ അയക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. നമ്മുടെ സൂര്യദർശ് ദിനേഷിൻ്റെ ഗുഡ് മോർണിംഗ് ആണ്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ അമ്മയുടെ വാർഷികമാണ്. ഓക്കെ, ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണല്ലേ. ഓക്കെ, അന്ന് അമ്മയുടെ വാർഷികമാണ്. സ്റ്റഡിങ് ഇൻ MES എന്നുകൂടി പറയുന്നത് അയച്ചിരിക്കുന്നത് ദേവ എന്നാണ് എനിക്ക് കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വാർഷികത്തിനുള്ള സ്പെഷ്യൽ വിഷസ് കൂടി നമ്മൾ സ്പെഷ്യലി പറയുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ അയച്ചിട്ടുള്ളൂ. 5000917 എന്ന നമ്പറിലേക്ക്. ഇനി ഇപ്പോൾ ഒരു കിഡിലൻ പാട്ടിലേക്ക് പോയാൽ എല്ലാവരും ഒരു വീക്കെൻഡിൻ്റെ ഒരു സന്തോഷം എവിടെ നിന്നോ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു കിഡിലൻ പാട്ട് കൂടി കേട്ട് ആസ്വദിക്കാം.

0: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വില്ലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
1: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
0: മെയ് 14 മുതൽ 16 വരെ വില്ലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
1: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
0: ഇന്ന് തന്നെ കാർഫോർ വില്ലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: Hi, this is Arya.
3: You are listening to
2: Radio Suno. Radio Suno. Get to get to Utabula.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 കഴിഞ്ഞ് 28 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞെന്നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. രാജേഷ് ഹംസയുടെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ഇഷൽ ഹൻസ് എം ഇ എസ് ഇന്ത്യൻ സ്കൂൾ റിസാഖ് ഗോട്ട് 98.4% ഇൻ സി ബി എസ് ഇ പ്ലസ് ടു റിസൾട്ട്സ്. പ്ലീസ് ആൾക്കൊരു കൺഗ്രാറ്റ്സ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ വളരെ സ്പെഷ്യലായൊരു അഭിനന്ദനങ്ങൾ നമ്മളുടെ എല്ലാവരുടെയും പേരിൽ കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളുടെ ചോദ്യങ്ങൾ അയച്ച നമ്മുടെ കുട്ടികളുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ മെസ്സേജുകളിലേക്ക് പോവാണ്. ഹർഷിക നന്ദിക ജോയിൻ ചെയ്യുന്നു, റൈറ്റ് ആൻസറാണ്. അക്ഷര അക്ഷജ് റൈറ്റ് ആൻസർ അയക്കുന്നു. അനു ജോസ് സ്റ്റീവൻ ആൻസറല്ലേ. ഓക്കെ ഓക്കെ, അവരൊരു ചോദ്യം ഒന്നുകൂടെ പറയാവുന്നല്ലേ. ചോദ്യം ഇതാണ്, ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൻ്റെ എത്രാമത്തെ എഡിഷനാണ് ഇത്തവണത്തേത്? അതായത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. അപ്പോൾ ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൻ്റെ എത്രാമത്തെ എഡിഷനാണിത്? അതാണ് എൻ്റെ ചോദ്യം കേട്ടോ. അപ്പോൾ ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചോളൂ, സ്റ്റീവൻ ആൻഡ് സേറ എന്നിട്ട് ഉത്തരം അയച്ചോളൂ കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ എയ്തൻ എവ്ലിൻ എസ്ഹാൻ ആണ്, അവർ റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നുണ്ട്. അലിൻ അനസിൻ നോബൽ ഇന്റർനാഷണൽ സ്കൂൾ റൈറ്റ് ആൻസർ അയക്കുന്നു. ഷബീർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് ഷഹാനയും ഷസയായിരുന്നു അയച്ചിട്ടുണ്ടായിരുന്നത്, കറക്റ്റായിരുന്നു. മുഹമ്മദിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇത് ആരാണ് അയക്കുന്നത്? നമ്മുടെ ഹിസാ മെഹറിൻ ആൻഡ് റയാനാണ് കറക്റ്റായിട്ട് തന്നെ അവരും അയച്ചു തന്നിട്ടുണ്ട്. വിജയൻ ആർ എസിൻ്റെ മെസ്സേജ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. അദ്നൻ ആഡം റൈറ്റ് ആയിട്ട് അയക്കുന്നു കേട്ടോ. അൽബയാൻ മാലിക് റൈറ്റ് ആൻസർ കറക്റ്റാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഐഷക്കുട്ടിയല്ലേ. അതെ, ഐഷ മാത്രമല്ല, ഐഷയുണ്ട്, ശ്രേയയുണ്ട്, ഇൻഷയുണ്ട്. അടിപൊളി. ഓക്കെ, അവരുടെയും കറക്റ്റ് ആൻസർ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് മാധവ് മനോജ്, മാനവ് മനോജ് റൈറ്റ് ആണ് കേട്ടോ, കറക്റ്റായിട്ട് അയക്കുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഹാരോൺ ആണ്, ഹാരോണിൻ്റെയും കറക്റ്റ് ആണ് അയക്കുന്നത്. ഹാപ്പി വീക്കെൻഡ് കൂടി ഹാരോൺ എല്ലാവർക്കും വിഷ് ചെയ്യുന്നുണ്ട്. അഹിൽ ഹാരോൺ ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഹാപ്പി വീക്കെൻഡ് ഫ്രം നൈക്ക ആൻഡ് നിയാൻ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഹായ് ഗുഡ് മോർണിംഗ്, ഇന്ന് 14th വെഡിങ് ആനിവേഴ്സറി ആണ് അച്ഛനും അമ്മയ്ക്കും, ഒന്ന് വിഷയാമോ? തീർച്ചയായിട്ടും. സന 5th ആൻഡ് ഉദിത് 2nd എന്ന് കൂടി പറയുന്നുണ്ട്. ഭവൻസ് പബ്ലിക് സ്കൂളിലാണ് അവർ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന അച്ഛനും അമ്മയ്ക്കുമുള്ള സ്പെഷ്യൽ വിഷസ് കൊടുക്കണം എന്ന് പറയുന്ന അവരുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല. എനിവേ, വളരെ വളരെ സ്പെഷ്യലായൊരു വിഷസും അവർക്ക് കൂടി നമ്മൾ സ്നേഹത്തോടുകൂടി ഇത് വിഷ് ചെയ്യുന്നു കേട്ടോ. അവന്തിക്ക ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. നിസാർ എത്തിയിട്ടുണ്ട്. ഓ, അടിപൊളി ഒരു ഫോട്ടോ ഒക്കെ എനിക്ക് വന്നല്ലോ. ഹായ് ഗുഡ് മോർണിംഗ്, ആയിഷ ആൻഡ് ഇസ്ഹാൻ ആണ്. ഹാപ്പി വീക്കെൻഡ്. ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ചായ കുടിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു നല്ല ഫോട്ടോ വന്നിട്ടുണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ, ഗംഭീരമായിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് അടുത്ത മെസ്സേജ്, ഹാപ്പി ബർത്ത്ഡേ വിഷസ് മണിരാജ് ഗൾഫാർ. ഗൾഫാറിലെ മണിരാജിന് ഹാപ്പി ബർത്ത്ഡേ രാകേഷ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. സ്റ്റീവൻ ആൻഡ് സേറ ഉത്തരം കണ്ടുപിടിച്ചു, റൈറ്റ് ആൻസർ ആണ് കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ്, അതെ റൈറ്റ് ആൻസറാണ്. സൂര്യദർശ് ദിനേശൻ റൈറ്റ് ആൻസർ തന്നെയാണ്. അജു വെട്ടിയ സി ബി എസ് ഇ 12th ക്ലാസ് പരീക്ഷയിൽ ഉജ്ജ്വല വിജയം നേടിയ എല്ലാവർക്കും എൻ്റെ മോൻ ആരോൺ മോനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്ന് അജു വെട്ടിയാർ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെയും ഹൃദയം നിറഞ്ഞ സ്പെഷ്യൽ അഭിനന്ദനങ്ങൾ പറയുന്നു. അൽജു റൈറ്റ് ആൻസറാണ് അയക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് കുഞ്ഞുണ്ണി മാഷിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എപ്പോഴും ഓർമ്മ ഒരു വാചകമുണ്ട്. ആ എപ്പോഴും ഓർമ്മ വരുന്നൊരു വാചകമുണ്ട്, പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം. മാഷിനെ ഓർക്കുമ്പോൾ എപ്പോഴും ആ ഒരു വാചകം മനസ്സിലേക്ക് വരും. അതുപോലെ ഒരുപാട് വാക്കുകളുണ്ട് മാഷിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഹാരിസ് അടവനക്കാടാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് പ്രശാന്ത് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, വന്നിട്ട് സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കും. സുഖമായിരിക്കുന്നു, എന്താണ് പ്രശാന്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നൗറിൻ നസ്റിൻ ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ടിസ്മിൻ ടിസാഡെ മോർണിംഗ് ഉണ്ട്. ഹായ് ഗുഡ് മോർണിംഗ് ടിസ്മിൻ ആൻഡ് ബ്യൂട്ടിഫുൾ ടിസ ഫ്രം ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ബർത്ത്ഡേ ഒക്കെ? തകർത്തോ കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഗുഡ് മോർണിംഗ് ആൻസർ പറഞ്ഞിട്ട് നമ്മുടെ ലിറ്റിൽ ഫ്ലവറും ലിയോണും, ഇന്ന് കുറച്ച് നേരത്തെയാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. ലിറ്റിൽ ഫ്ലവറും ലിയോണും ഒക്കെ റൈറ്റ് ആൻസർ ആണ് കേട്ടോ. അവർ ബിർളയിലാണ് പഠിക്കുന്നത്. നെക്സ്റ്റ് അമ്മയെ കുട്ടിയും അനയെ കുട്ടിയും ജോയിൻ ചെയ്യുന്നു ഒലിവിൽ നിന്ന്. വെരി ഗുഡ് മോർണിംഗ് അവർക്കും സ്പെഷ്യലി പറയുന്നു. ഇനിയിപ്പോൾ ഞാൻ ആരുടെയും പേരുകൾ വിട്ടുപോയിട്ടില്ല എന്ന് കരുതുന്നു. എല്ലാവരുടെയും പേരുകളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും റൈറ്റ് ആൻസറാണ്. ആർക്കും ഇന്നത്തെ ദിവസം തെറ്റായിട്ട് ആരും ഉത്തരങ്ങൾ അയച്ചിട്ടില്ല. എല്ലാവരും റൈറ്റ് ആയിട്ട് തന്നെ ആണ് നമുക്ക് അയച്ചിട്ടുള്ളത്. റിയാസ് പി ഹംസ, നമ്മുടെ ഹൈസ കുട്ടി, ഹൈസ നസൽ ആണല്ലേ. വെരി ഗുഡ് മോർണിംഗ് ഹൈസ. ബിനു റാഫേലിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹെലൻ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. എന്താണ് ചോദ്യം എന്നല്ലേ, ചോദ്യം ഇതാണ്. അതായത് ഇന്ന് ഇൻ്റർനാഷണൽ, നമ്മുടെ ദോഹ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ദോഹ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൻ്റെ എത്രാമത്തെ എഡിഷനാണ് ഇത്തവണത്തേത്? അതാണ് നമ്മളുടെ ചോദ്യം കേട്ടോ. ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും എന്ന് വിചാരിക്കുന്നു. ഇന്നാണ് സെലിബ്രേഷൻ അല്ലേ. ഓക്കെ, അപ്പോൾ സെലിബ്രേഷൻസ് ഒക്കെ തകർത്ത് മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു പാട്ടിലേക്ക്, ഒരു പുതിയ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മധുവിധു എന്ന സിനിമയിലെ ഒരു നല്ല പാട്ട് കൂടി നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോവുകയാണ്. സാധാരണ കേൾക്കുന്നതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പഴമയൊക്കെ ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്തായാലും അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു നല്ല പാട്ടാണ് കേട്ടോ. അനസ് എത്തിയിട്ടുണ്ട്. ഹേയ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് അനസേ. നല്ലൊരു ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. അനസിൻ്റെ ഫസ്റ്റ് മെസ്സേജാണെന്ന് തോന്നുന്നു കേട്ടോ. എനിവേ, ആൾക്ക് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. മധുവിധു മൂവിയിലെ ഒരു നല്ല പാട്ട്, സുഖമുള്ള, കേൾക്കാൻ സുഖമുള്ള സുന്ദരമായൊരു പാട്ട്. ഓക്കെ, സമയം 6 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
4: Malabar Golden Diamonds Morning Safari.
5: Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
8: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
9: Just feel like you're
10: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 കഴിഞ്ഞ് 38 ആണ് കേട്ടോ. എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകൾ വരുന്നുണ്ട്. അരുൺ തോമസിന്റെ മെസ്സേജ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എവറി സൺറൈസ് ഇസ് എ ജെന്റിൽ റിമൈൻഡർ ദാറ്റ് എനിത്തിങ് ഈസ് പോസിബിൾ. കൊള്ളാം, അടിപൊളി. ഗുഡ് മോർണിംഗ് നിസാമോ എന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് അബിൻ തോമസ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി വീക്കെൻഡ്. ഓക്കെ, നെക്സ്റ്റ് അനസിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്, ഞാൻ നോക്കുന്നതായിരിക്കും കേട്ടോ. കൂടെ ജിതു ജോസ് എത്തിയിട്ടുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ജിതുവിൻ്റെ ഇന്നത്തെ വരെയും എത്തിയിട്ടുണ്ട് കേട്ടോ. ഗുഡ് മോർണിംഗ് വിഷസ് ടു ഓൾ ഭവൻ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ഫ്രം ജുവൽ മരിയ ജിതു ആണ് അവരും. ഞാൻ എല്ലാ ദിവസവും മോളെക്കുറിച്ച് പറയാറുണ്ട്. മോള് ഗംഭീരമായിട്ട് വരച്ച് ഒരുപാട് ഡ്രോയിങ്സ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാനത് ഓരോന്നും ഇവിടെ ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെ സേവ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഓരോ ദിവസം അയക്കുന്ന ഓരോ പിക്ചറും ഞാൻ സേവ് ചെയ്ത് ഇവിടെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും മോൾ അടിപൊളിയായിട്ട് മുന്നോട്ട് തന്നെ പോട്ടെ കേട്ടോ. നെക്സ്റ്റ് മുഹമ്മദ് അലി എത്തിയിട്ടുണ്ട്, റൈറ്റ് ആൻസർ ആണ് കേട്ടോ. ഹെലൻ റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. കൂടെ തന്നെ സുമേഷ് കൃഷ്ണ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് സുമേഷ്. സെയ്റ ഡെറിക്ക് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് സെയ്റയ്ക്കും സ്പെഷ്യലി പറയുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ സൈഷ് മൊയ്തു, ബ്രദേഴ്സ് ഡാനിഷ് ആൻഡ് ഹമീഷ് എന്ന് പറയുന്നു. അപ്പം ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സൈഷ് മൊയ്തുവിന് വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ സ്നേഹത്തോടെ വിഷ് ചെയ്യുന്നു കേട്ടോ. കൂടെ അരുൺ എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി വീക്കെൻഡ് ആജ്ഞ. ആജ്ഞയെ ഫ്രം ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ നിന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഐദിൻ മുഹമ്മദ് ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഒരു പീസ്ഫുൾ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. ലവ് ടു ഹിയർ ദിസ് ഇൻ മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഐദിൻ മുഹമ്മദിൻ്റെ ആ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. അനസിൻ്റെ മെസ്സേജ് നിങ്ങൾ വാട്സാപ്പിലെ എന്ത് എനിക്കറിയില്ലായിരുന്നു, ഞാൻ SMS ആയിരുന്നു. ഓക്കെ, പെട്ടെന്ന് എൻ്റെ പേര് വായിച്ചപ്പോൾ ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ ഞാനങ്ങ് വല്ലാണ്ടായി. ഓക്കെ, അതായത് നിങ്ങൾ ഇത് വായിക്കുമെന്ന്, അതായത് നിങ്ങൾ വാട്സാപ്പിലിട്ട് ചാറ്റ് വായിക്കുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ SMS അയച്ചിരുന്നു ഒരു തവണ, പെട്ടെന്ന് എൻ്റെ പേര് വായിച്ച് ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ ഞാനങ്ങ് വല്ലാണ്ടായിപ്പോയി എന്ന് പറഞ്ഞിട്ടാണ് അനസിൻ്റെ മെസ്സേജ്. അനസ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് നമ്മുടെ പ്രിയപ്പെട്ട എന്താ പറയുക, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സായ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. സജീഷ് സരിഷ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് സജീഷ്. കൂടെ തന്നെ വെരി ഗുഡ് മോർണിംഗ് ഐസ ആൻഡ് ഒമ്ര. MES അവർ മെസ്സേജ് പഠിക്കുന്നത്, ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു അവർ മെസ്സേജ് അയക്കുന്നത്. അപ്പം ഐസയ്ക്കും ഒമാറയാണോ ഒമ്രയാണോ എന്നറിയില്ല കേട്ടോ. എനിവേ, രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് ഒരു മോർണിംഗ് എത്തിയിട്ടുണ്ട്, പേരിൽ പ്രയാഗ. പ്രയാഗിക്കും ഗുഡ് മോർണിംഗ് പറയുന്നു. ഗുഡ് മോർണിംഗ് എവ്രി വൺ. മുഹമ്മദ് നാസിമാണ് മെസ്സേജ് ചെയ്യുന്നത്, വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് വരുന്നത് വിജീഷ് ആണ്. വിജീഷ്, ടുഡേ ഈസ് മൈ സിസ്റ്റർ ബർത്ത്ഡേ, പ്ലീസ് വിഷ് സ്വാസ്തിക വിജീഷ് ഹാപ്പി ബർത്ത്ഡേ ബൈ രാംദേവ് വിജീഷ്, ലിജിഷ വിജീഷ്, വിജീഷ് ആൻഡ് റേഡിയോ സുനോ എന്നുകൂടി പറഞ്ഞു. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാണ് സ്വാസ്തിക വിജീഷ്. അപ്പോൾ സ്വാസ്തിക കുട്ടിയുടെ ഫോട്ടോയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് വളരെ സ്നേഹത്തോടുകൂടി ഹാപ്പി ബർത്ത്ഡേ ദ വിഷയുന്നു.

ഹായ് ഗുഡ് മോർണിംഗ്, ഞങ്ങളുടെ ക്യാപ്റ്റൻ സാലീമിന് ഒരു നല്ല ദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് എത്തിച്ചുണ്ട്. തിരിച്ചും ഒരു നല്ല ഡേ നമ്മളും വിഷ് ചെയ്യുന്നു. സാജിദ്, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി വീക്കെൻഡ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് സാജിദ് കെ വി എത്തിയിച്ചുണ്ട്. അഭിജാനിക്സൺ ഇന്ന് നേരത്തെയാണല്ലോ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഇത്തൽ കുട്ടിയുടെ മെസ്സേജ് എത്തിയിച്ചുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഇത്തലിനും നമ്മൾ സ്നേഹത്തോടെ വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ. ഒരു അടിപൊളി തമിഴ് പാട്ടിലേക്ക് പോയി. ഈ അടുത്ത് അങ്ങനെ ട്രെൻഡിങ്ങിലായ പാട്ടുണ്ടല്ലോ മുട്ടക്കലക്ക്, ആ ഒരു അടിപൊളി പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. കൂടെ നമ്മളുടെ ഇന്നത്തെ റൈറ്റ് ആൻസർ ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൻ്റെ 35 അല്ലെങ്കിൽ 35-ാമത്തെ എഡിഷൻ ആണ് തുടക്കം കുറിക്കുന്നത് കേട്ടോ. റൈറ്റ് ആയിട്ടാണ് എല്ലാവരും അയച്ചു തന്നു. അപ്പം എല്ലാവരും ബുക്ക് ഫെയറിലേക്കൊക്കെ പോകണം. പ്രത്യേകിച്ച് വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടീസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബുക്ക് ഫെയർ വിസിറ്റ് ചെയ്യണം എന്ന് സ്പെഷ്യലി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും വിശേഷങ്ങളൊക്കെ നമ്മളും നിങ്ങൾക്ക് അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും ഓൺ എയറിലൂടെയും ഒക്കെ തന്നെ നമ്മൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. സാക്കിറിൻ്റെ വക ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ അടിപൊളി പാട്ട് അങ്ങോട്ട് കേൾക്കാം. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇനിയും വിഷസ് പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ അങ്ങനെ സ്പെഷ്യൽ വിഷസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മെസ്സേജ് അയക്കാം. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജ് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാട്ട് ഇതാ നമ്മൾ കേൾക്കുന്ന മുട്ടക്കലക്കി സോങ്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: നമസ്കാരം, ഞാൻ ജാസ്തിക്. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: മോർണിംഗ് സവാരി ഓൺലി ഓൺ റേഡിയോ സുനോ.

0: Savari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. May 14 വ്യാഴാഴ്ച ദിവസമാണ്. ഒത്തിരി പേരുടെ മെസ്സേജുകളിലേക്ക് എത്താനായിട്ടുണ്ട്. നിലാഫർ സനൂഫിന്റെ മെസ്സേജുണ്ട്. ഗുഡ് മോർണിംഗ് എവ്രി വൺ. ടുഡേ ഐ ആം ആക്ടിംഗ് ആസ് എ ഫെയറി ഓക്കെ ഇൻ ദ ബയോഡൈവേഴ്സിറ്റി ഡേ പ്രോഗ്രാം ടുഡേ. നിഫാഷ കുട്ടിയാണ് മെസ്സേജ് ചെയ്യുന്നത് കേട്ടോ. നിഫാഷ ഫ്രം ശാന്തിനി കേതൻ സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഫോട്ടോസൊക്കെ നമുക്ക് അയക്കൂ കേട്ടോ. നെക്സ്റ്റ് ഇഷാനി ആൻഡ് ഇതൽ പ്രവീൺ മെസ്സേജ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് നിസ ഹാവ് എ ഗുഡ് ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാശി എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് കാശി. സുമേഷ് പറയുന്നത് ഒരു വെഡിങ് ആനിവേഴ്സറി വിഷസ് ആണ്. 9th വെഡിങ് ആനിവേഴ്സറി വിഷസ് സുധ ആൻഡ് സുമേഷ്. സ്പെഷ്യൽ വിഷ് ടു മൈ സോൾ സുധ വർക്കിംഗ് അറ്റ് എം ഇ എസ് സ്കൂൾ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന സുധയ്ക്കും സുമേഷിനും ഒരു സ്പെഷ്യൽ വിഷസ്. നത്താശക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. കൂടെ നൌഷാദ് പറയുന്നത് ഹായ് നിസ ഗുഡ് മോർണിംഗ്. നാളെ സെമി ഫൈനലിന് വേണ്ടി കളത്തിലേക്ക് ഇറങ്ങുന്ന എൻ്റെ ടീം ഏജൻസ് 11 CC ഓക്കെ അവർക്കൊരു നല്ല വിഷു കൊടുക്കാമോ? ഓ തീർച്ചയായിട്ടും. അപ്പോൾ നാളത്തെ ഫൈനൽ തകർക്കട്ടെ, പൊളിക്കട്ടെ, തിമിർക്കട്ടെ. ഓക്കെ ഞങ്ങളുടെ ക്യാപ്റ്റൻ സലീം കടുങ്ങാത്തുക്കുണ്ട് ഒരു നല്ല ദിനം ആൾക്ക് ആശംസിക്കുമോ? ആളുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ് എന്നുകൂടി ആ മെസ്സേജിൽ പറയുന്നുണ്ട്. ആ സ്പെഷ്യൽ ഡേക്കുള്ള ആശംസകൾ പറയുന്നു. ഹലോ ഗുഡ് മോർണിംഗ്, ഇന്ന് എൻ്റെ ഫ്രണ്ട് അസ്ലാമിയുടെ മോൾ ബർത്ത്ഡേ, അസ്ലാമി മോളുടെ, അങ്ങനെയാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു കേട്ടോ, മോളുടെ ബർത്ത്ഡേ ആണ്. പേര് സൻവ. അസ്ലാമി മോളുടെ ബർത്ത്ഡേ അല്ലേ? ഓക്കെ പേര് സൻവ എന്നാണ്. ഒന്ന് വിഷയം ഒന്ന് ചോദിക്കുന്നു. അപ്പം സൻവ കുട്ടിക്കും വളരെ സ്പെഷ്യലായൊരു വിഷസ് ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. അമീൻ അഫ്സൽ ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ് അമീൻ. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് അജയ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അഷ്കർ പി ഹംസ ഗുഡ് മോർണിംഗ് നിസ എന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് അമീനല്ലേ ചോദിച്ചത് പി ഒ ബോക്സ് ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനും ആലോചിച്ചത് കുറച്ച് ദിവസമായല്ലോ നമ്മൾ പി ഒ ബോക്സ് വിശേഷങ്ങളിലേക്ക് എത്തിയിട്ട് കുറച്ച് ദിവസമായല്ലോ എന്ന് ഞാൻ അപ്പോഴാണ് സത്യം പറഞ്ഞാൽ വിചാരിച്ചത് കേട്ടോ. സുപ്രഭാതം നിസാന്ന് പറഞ്ഞിട്ട് ഇതാ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടുണ്ട്. ഇന്നലത്തെ മാച്ചിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്താ പറയുക വിരാട് കോഹ്ലി എന്ന് പറയുന്ന ആ ഒരു താരത്തോടുള്ള ഇഷ്ടം വീണ്ടും വീണ്ടും കൂടാനുള്ള കാരണം എന്താണെന്നുള്ളത് ഇന്നലത്തെ ഒരൊറ്റ മാച്ച് കണ്ടാൽ മതി. ഒരു വിൻറ്റേജ് കോഹ്ലിയെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകളൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും മാച്ച് കാണാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നലത്തെ മത്സരം ഒന്ന് ഹൈലൈറ്റ്സ് എടുത്ത് കണ്ടോളൂ കേട്ടോ. അപ്പോൾ അതുകൂടി പറയുന്നത് എന്തായാലും മാച്ചിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട്. അതിന് മുൻപായിട്ട് നേരെ നമുക്ക് നമ്മുടെ പി ഒ ബോക്സ് ഒന്ന് ഇന്ന് ഉണ്ടാവുമോ പി ഒ ബോക്സ്? ആ ഇന്നൊരു പി ഒ ബോക്സ് ഞാനിങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ വരുവാണ്. അതിനു മുമ്പ് അർഷദ് അദ്ദേഹത്തിൻ്റെ ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ നേരെ പി ഒ ബോക്സിലേക്ക് ഇന്ന് ചരിത്രമല്ല, ഇന്ന് നമ്മൾ ചില സ്ഥലപ്പേരുകളൊന്ന് കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അങ്ങനെ പി ഒ ബോക്സിൽ ഇന്ന് ചോദിക്കാനായിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഓരോരോ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് സ്ഥലപ്പേരുകളും ഈ പറഞ്ഞ പോലെ തന്നെ വളരെയധികം നമ്മൾ വാർത്തകളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. ഇന്ന സ്ഥലം ഇന്ന സ്ഥലങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള പേരുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കും. ഇപ്പം നമ്മൾ പല സ്ഥലപ്പേരുകൾ ഏറ്റവും അധികം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം അതിൽ ദേശം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ദേശം കൂട്ടി അല്ലെങ്കിൽ ദേശം എന്ന് പറയുന്ന ആ ഒരു വാക്ക്, ദേശം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അതോടൊപ്പം തന്നെ ദേശം കൂട്ടി മറ്റേത് സ്ഥലങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ആരുടെയെങ്കിലും മനസ്സിലേക്ക് അങ്ങനെയുള്ള സ്ഥലപ്പേരുകൾ വരുന്നുണ്ടോ? ദേശം എന്ന് പറയുന്ന സ്ഥലം ഓൾറെഡി നമുക്കുണ്ട്. അപ്പം ദേശം കൂട്ടിയിട്ട് വരുന്ന മറ്റ് സ്ഥലപ്പേരുകൾ ഏതൊക്കെയാണ് ഒന്ന് മനസ്സിലേക്ക് വരുന്ന സ്ഥലപ്പേരുകൾ മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ആ ഒരു സ്ഥലപ്പേരുകൾ അറിയിക്കാവുന്നതാണ്. ദേശം കൂട്ടി നമ്മുടെ നാട്ടിൽ ദേശം എന്ന് പറയുന്ന വാക്കിൽ വരുന്ന സ്ഥലപ്പേരുകൾ ഏതൊക്കെയാണ്? ദേശം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അതോടൊപ്പം തന്നെ അത് കണക്ട് ചെയ്താണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ദേഷ്യം റിലേറ്റഡ് ആയിട്ട് വരുന്ന മറ്റ് സ്ഥലപ്പേരുകൾ ഏതൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത്? ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകൾ വേഗം വരേണ്ടത്. 5000917 എന്ന നമ്പറിലേക്ക്. വിജീഷയെ സ്വാസ്തിക കുട്ടിക്ക് നമ്മൾ ഓൾറെഡി ഈ വിഷസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കഴിഞ്ഞ മണിക്കൂറിൽ ഞാൻ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. എനിവേ, ഒരിക്കൽ കൂടി നമ്മുടെ സ്വാസ്തിക വിജീഷിന് വളരെ വളരെ സ്നേഹത്തോടു കൂടി ഹാപ്പി ബർത്ത്ഡേ.

ഷംസുദ്ദീൻ ഹൈദർ പറയുന്നത് വെരി വെരി ഗുഡ് മോർണിംഗ്, ഇന്ന് ജോലിക്ക് പോകാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ്, തേഴ്സ്ഡേ ആയതുകൊണ്ടല്ലേ ഒരു പ്രത്യേക സന്തോഷം അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ദേഷ്യം കൂട്ടി വരുന്ന സ്ഥലപ്പേരുകൾ, എനിക്ക് മനസ്സിലേക്ക് ഒരു സിനിമാ പേരാണ് വന്നിരിക്കുന്നത്. കുറെ ആളുകൾ അത് സ്ഥലമാണോ സിനിമയാണോ, സ്ഥലപ്പേര് മാത്രമാണോ സിനിമയുടെ പേരാണോന്ന് എനിക്കും ഡൗട്ടുണ്ട്. എന്തായാലും ഞാൻ ഒന്ന് നോക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ദേഷ്യം കൂട്ടി വരുന്ന എനിക്കൊന്ന് കുറച്ച് സ്ഥലപ്പേരുകൾ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു അല്ലേ. നമ്മുടെ നാട്ടിൽ ആ ഒരു പേര് കണക്ട് ചെയ്തിട്ടുള്ള സ്ഥലപ്പേരുകൾ കുറവാണെന്ന് തോന്നുന്നുണ്ട്. ആരുടെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിടണേ 5000097 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടത്തി നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
3: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
2: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
3: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
2: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: എല്ലാവർക്കും നമസ്കാരം, ഞാൻ അഫ്സൽ.
6: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ
5: 91.7 കേട്ട്.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
2: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel

ഇതിഹാസ എന്ന മൂവിയിലെ പാട്ടാണ് കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. ദേശം കൂട്ടിയുള്ള സ്ഥലപ്പേരുകൾ ഏതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ പിഒ ബോക്സിൽ. ദേശമംഗലം എന്ന് അജി മെസ്സേജ് ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ വീർവരാജ്, റാണി, വേദിക, നിരഞ്ജന, ഭഗത് കൃഷ്ണ, അവരുടെ എല്ലാവരുടെയും മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. സോണി പറഞ്ഞത് ഇലവങ്കോട് ദേശം. എനിക്കും പെട്ടെന്ന് മനസ്സിലേക്ക് ഇതാണ് വന്നത് കേട്ടോ. സിനിമയുടെ പേരാണ്. അങ്ങനൊരു സ്ഥലം ഉണ്ടോ എന്നുള്ളത് ഇലവൻകോട് എന്ന് പറഞ്ഞിട്ട് എനിക്കിന്ന് കൊല്ലത്തൊരു സ്ഥലം ഉണ്ടെന്ന് ഇങ്ങനെ സെർച്ച് ചെയ്ത് പോയ സമയത്ത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. റഷീദ് ചീക്കയുടെ ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ഇലിയാസിന്റെ മെസ്സേജ് ദേശമംഗലം, തൃശ്ശൂരിലെ ദേശമംഗലം തന്നെയാണ് എല്ലാവരും അയക്കുന്നത് കേട്ടോ. സ്വാലിഹ അയക്കുന്നുണ്ട് ദേശമംഗലം. അതെ അതെ, എനിക്കൊന്ന് ഏറ്റവും അധികം ഉള്ളത് ആ സ്ഥലം തന്നെയാണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് കുഞ്ഞു മുഹമ്മദ് ആഷിഖിന്റെ മെസ്സേജ്, ഇന്ന് എൻ്റെ മോള് അസ്വാൻട്രി ബർത്ത്ഡേ ആണ്, വിഷ് ചെയ്യണം. ലാമിയ മുഹമ്മദ്, ഫാത്തിമ, നൈല, നൂറ, മറിയം എല്ലാവരുമാണ് സ്നേഹത്തോടുകൂടി. അശ്വാൻ, എനിക്ക് തോന്നുന്നു ആ പേരെങ്ങനെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. വളരെ സ്പെഷ്യലായിട്ട് മോൾക്ക് നമ്മളുടെ ഒരു ഹൃദയം നിറഞ്ഞ ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ പറയുന്നു കേട്ടോ. റിയാസ് പന്തൽ പറയുന്നത് ഗുഡ് മോർണിംഗ് നിസ, ഓക്കെ, ഹാരിസ് ദേശം, പ്രൊഡക്ഷൻ കൺട്രോളർ ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ദേശം ഇറ്റ് സെൽഫ് എ പ്ലേസ് നെയിം നിയർ ആലുവ. അതന്നെ, അത് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, തൻസീർ, തൻസീറിന് ആലുവയിൽ ദേശം എന്ന സ്ഥലമുണ്ട്, വേറെ എനിക്ക് അറിയില്ല എന്ന് തൻസീർ പറയുന്നു. ഓക്കെ, ജഗദീഷിൻ്റെ മെസ്സേജ്, അനദർ നെയിം ഫോർ ട്രിവാൻഡ്രം ഇൻ ഏൻഷ്യൻ ഡേയ്സ് ആണ്, അങ്ങനെയായിരുന്നു അല്ലേ, വാഞ്ചി ദേശം എന്നായിരുന്നു തിരുവനന്തപുരത്തിൻ്റെ പഴയ പേര് എന്നുകൂടി പറയുന്നു. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ, ഇലവങ്കോട് ദേശം ഒരു സിനിമയിൽ കേട്ടതായി ഓർക്കുന്നു. അത് തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഇലവങ്കോട് ദേശം തന്നെ വന്നത്, എൻ്റെ മനസ്സിലേക്കും ആദ്യം തന്നെ വന്നത്. ദീപയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ദീപ ശ്രീധരൻ, വീക്കെൻഡിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന എല്ലാവർക്കും വലിയൊരു ഗുഡ് മോർണിംഗ്. ദീപ ആൻഡ് ഹെനി മെസ്സേജ് ചെയ്യുന്നുണ്ട്. ജെബ്സ് ആൽവയുടെ മെസ്സേജ് എത്തി, സോറി, ജാസ് ആണ് കേട്ടോ. ജാസ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. മനാഫിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഒരു ഒരു സ്ഥലപ്പേരാണോ അത് എന്നെനിക്കറിയില്ല. ഓക്കെ, നോർമൽ പ്രദേശം എന്ന് പറയുന്ന പോലെ ഒരു വാക്കാണ് അയച്ചിട്ടുള്ളത്. നെക്സ്റ്റ് പ്രശാന്ത് പറയുന്ന ബർത്ത്ഡേ വിഷ് ചെയ്യോ, പേരാണോ അത് എന്നെനിക്കറിയില്ല. ഓക്കെ, നോർമൽ പ്രദേശം എന്ന് പറയുന്ന പോലെ ഒരു വാക്കാണ് അയച്ചിട്ടുള്ളത്. നെക്സ്റ്റ് പ്രശാന്ത് പറയുന്ന ബർത്ത്ഡേ

റിസൾട്ടുകൾക്കായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഏറ്റവും അധികം വെയിറ്റ് ചെയ്തൊരു റിസൾട്ട് ഏതായിരുന്നു? എന്ത് റിസൾട്ടിന് വേണ്ടിയിട്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു റിസൾട്ട് ഏതായിരുന്നു എന്നുള്ള ഒരു ചെറിയ ചോദ്യം ഈ സമയത്ത് ചോദിക്കാനായിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു റിസൾട്ട് എന്തിന് വേണ്ടിയിട്ടായിരുന്നു? അങ്ങനെ ഒരു മൊമെൻറ്റ് ലൈഫിൽ തീർച്ചയായിട്ടും നമ്മൾ കടന്നു പോയിട്ടുണ്ടാകും ഉറപ്പായിട്ടും. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു റിസൾട്ട് ഏതായിരുന്നു എന്നുള്ളത് ഈ സമയത്ത് എനിക്ക് ചോദിക്കാനായിട്ടുണ്ട്. സുവീൻ പറയുന്നത് ഓഫ് കോഴ്സ് എന്താണ് ചോദിക്കുക, എന്താ പറയേണ്ട ആവശ്യമില്ല, SSLC റിസൾട്ട്, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ഏറ്റവും വലിയൊരു റിസൾട്ട് കാത്തിരിപ്പ്. സുവീൻ പറയുന്ന ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട്, ഓ അത് ഒരു നെഞ്ച് പടപടായിടിക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും സുവീൻ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. റഷീദ് പറയുന്ന പോലെ തന്നെ SSLC റിസൾട്ടിനായിട്ട് അത്രമാത്രം ലൈഫിൽ കൂടുതൽ കാത്തിരുന്ന ഒരു റിസൾട്ടാണ്. അപ്പോൾ റിസൾട്ട് കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ആ ഒരു റിസൾട്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള സംഗതി ഒന്ന് വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിളിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് ചെയ്യാട്ടോ. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്കിപ്പോൾ തന്നെ മെസ്സേജുകൾ അയക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ സുനീഷ് കെ കെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ പേര് സുനീഷ് കെ കെ എന്ന് പറഞ്ഞിട്ട് മലപ്പുറം ഭാഗത്ത് നിന്നാണ് എന്നുകൂടി പറയുന്നു. ദിഹ്യ ഗുഡ് മോർണിംഗ് കേട്ടോ, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ദിഹ്യ ഒരു വിഷസ് കൂടി സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട്. ദിഹ്യ പറയുന്നത് ഇന്ന് കസിൻ സിസ്റ്ററുടെ ബർത്ത്ഡേ ആണ്, അതു എന്നാണ് പേര്. അപ്പോൾ അതുവിന് വളരെ സ്പെഷ്യലായിട്ടുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മൾ അടുത്ത പാട്ട് കേൾക്കുകയാണ്. ഇത് ജീൻസ് മൂവിയുടെ ഹിന്ദി വേർഷനിലെ പാട്ടാണ്, പൂക്കൾ എന്നുള്ള പാട്ടില്ലേ, ആ പാട്ടിൻ്റെ ഹിന്ദി വേർഷൻ കേൾക്കാം.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
4: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോർണിംഗ് സവാരി
5: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
8: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
9: Just feel like you're
10: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞിട്ട് 29 മിനിറ്റ് ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെയുണ്ട്. ഞാനിന്ന് വളരെ വലിയ വലിയ ചോദ്യങ്ങളിലേക്ക് ഒന്നും പോയില്ല, വളരെ വളരെ സിംപിളായൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും അധികം കാത്തിരുന്ന ആ ഒരു റിസൾട്ട് ഏതായിരുന്നു നിങ്ങളുടെ ലൈഫിൽ എന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. തോമസ് സ്റ്റീഫൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. SSLC തന്നെയാണ്, 98 batch എന്ന് പറഞ്ഞിട്ട് തോമസ് സ്റ്റീഫൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ കാത്തിരിപ്പായിരുന്നു എന്ന് പറയുന്നു. സുനീഷ് കെ പറയുന്നത് 300 അംശം ദേഷ്യം. ഓക്കെ, ഞാൻ ദേഷ്യം എന്ന സ്ഥലം റിലേറ്റഡ് ആയിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് സുനീഷ് ആ ഒരു സ്ഥലത്തെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, കുഞ്ഞു മുഹമ്മദ് ആഷിക്ക് വിഷസ് പറഞ്ഞു എന്ന് ചോദിക്കുന്നു. യെസ്, ഞാൻ പറഞ്ഞു, കുറച്ച് മുമ്പ് പറഞ്ഞു കേട്ടോ. കൂടെ തന്നെ സുനീഷ് കുമാറിൻ്റെ ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് സുനീഷ്. അമീൻ അഫ്സൽ പറയുന്നത് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ബിഗ് ടിക്കറ്റിൻ്റെ റിസൾട്ടിന് വേണ്ടി എപ്പോഴും വെയിറ്റ് ചെയ്യും. സ്വാഭാവികം, സ്വാഭാവികം. ഓക്കെ, നെക്സ്റ്റ് അബ്ദുൽ സലാം എത്തിയിട്ടുണ്ട്. ഹായ്, ഗുഡ് ഡേ. ഓക്കെ ഓക്കെ, ഐ ആം എക്സൈറ്റഡ് ആൻഡ് വെയ്റ്റഡ് ഫോർ മൈ മെഡിക്കൽ റിസൾട്ട് ഫോർ വിസ പർപ്പസ്. ഓ ഓക്കെ, അതിന് വേണ്ടിയിട്ട് വളരെ നെഞ്ചിരിപ്പോടുകൂടി കാത്തിരുന്നു എന്നാണ് അബ്ദുസലാം ആണ് കേട്ടോ, അബ്ദുസലാം മെസ്സേജ് ചെയ്തിട്ടുള്ളത്. പിന്നെ തൊടുപുഴ ഭാഗത്തൊരു സ്ഥലമുണ്ട്, ഇളം ദേശം. നമ്മൾ ദേശം കൂട്ടി സ്ഥലപ്പേരുകൾ തപ്പിയിട്ട് തൃശ്ശൂർ ഭാഗത്താണ് ദേശമംഗലം കണ്ടത്. ഇനിയിപ്പോൾ ഒരു സ്ഥലം കൂടിയുണ്ട് കേട്ടോ, അത് തൊടുപുഴയിലാണ്. ഇളം ദേശം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പരിചയപ്പെടുത്തുന്നത് അജാസ് അബ്ദുൽ ഖാദിറാണ് കേട്ടോ. ഓക്കെ, അജാസ് ആണ് ഇളം ദേശം എന്ന് പറയുന്നത്. അപ്പം എന്തായാലും രണ്ട് സ്ഥലങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ ദേശം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കാനായിട്ട് ദേശമംഗലവും ഈ ഒരു ഇളം ദേശവുമാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് ഇതുവരെയുള്ള മെസ്സേജിൽ നിന്ന് നമുക്ക് കരുതാൻ സാധിക്കും. നൗഫലിൻ്റെ ഒരു ഹാപ്പി വീക്കെൻഡ് എത്തിയിട്ടുണ്ട്. ഹാപ്പി വീക്കെൻഡ് തിരിച്ചും പറയുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ ഞാൻ കാത്തിരുന്ന് നേടിയ ഒരു നിമിഷമാണിത്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, എനിക്കൊന്ന് ആള് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ കാത്തിരുന്ന നേടിയൊരു നിമിഷമാണിത്. ഇപ്പോൾ ഞാൻ കാറ് സൈഡാക്കി നിർത്തിക്കൊണ്ടാണ് ഈ മെസ്സേജ് അയക്കുന്നത്. കാരണം ഈ ചോദ്യം കേട്ടപ്പോഴേ തന്നെ ഹൃദയം നിറഞ്ഞു. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ വാക്കുകൾ കുറവായി തോന്നുന്നു. നിസ പ്രിയ നിസയ്ക്ക്, ദിലീപ്, മോഹൻ, റേഡിയോ സുനോയ്ക്ക് വേണ്ടി ഒരു മനോഹരമായ സ്റ്റോറി പങ്കുവച്ചേക്കാം എന്നുകൂടി പറയുന്നു. ഓക്കെ, ഇളങ്കോട്ട് ദേശം. ഓക്കെ, അങ്ങനെയുണ്ടല്ലേ. സലീം ബക്കർ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. ഹൻസൽ ഹബീബിൻ്റെ ഗുഡ് മോർണിംഗും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൂടെ തന്നെ എനിക്ക് സതീഷ് ആർക്കെ ഒരു വോയിസ് നോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ദിവസത്തിൻ്റെ ഒരു കാത്തിരിപ്പിനെ കുറിച്ചാണ് സതീഷ് ആർക്കെ മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ആ ഒരു റിസൾട്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. മറുപടികൾ നിങ്ങൾക്ക് അയക്കാം 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. ലയൺ മൂവിയിലെ പാട്ട്, ഉദിത് നാരായണൻ, ശ്വേത പാടിയ പാട്ട്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
6: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
9: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
10: Just feel like you're
11: ലൈഫിലെ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ആ ഒരു റിസൾട്ട് ഏതായിരുന്നു എന്നുള്ള ഒരു ചെറിയ ചോദ്യം ഇങ്ങനെ ചോദിച്ചു വരുന്ന സമയമാണ്. അപ്പൊ കാത്തിരുന്ന കാര്യം പറയുന്ന നാട്ടിൽ പോകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ബദ്രുദ്ദീന്റെ മെസ്സേജ് ഉണ്ട്. ആൽബി ജോയ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്, 4 പ്രാവശ്യം പൊട്ടിയ ഫസ്റ്റ് ഇയറിലെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് 5ാം സെമസ്റ്ററിൽ എഴുതിയ റിസൾട്ട്. അന്ന് 5ാം സെമസ്റ്റർ എഴുതണമെങ്കിൽ ഫസ്റ്റ് ഇയറിലെ എല്ലാ സബ്ജക്ട്സും ക്ലിയർ ചെയ്യണം, ഒന്നും പറയാനായിട്ടില്ല. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ കാത്തിരുന്ന ഒരു റിസൾട്ട് ഏതായിരുന്നു എന്നുള്ള കാര്യം കൂടി ഈ സമയത്തൊന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ട് ചോദിച്ചു പോവുകയാണ്. മറുപടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. ഒപ്പം നമ്മുടെ ഖത്തറിലെ 4ാമത് GCC ഗെയിംസിന്റെ മത്സരങ്ങൾ വിവിധ ഇടങ്ങളിലായിട്ട് വളരെ മനോഹരമായിട്ട് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് താരങ്ങൾ പങ്കെടുക്കുന്നു. 1400+ പുരുഷ വനിത മത്സരാർത്ഥികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. May 22 വരെയാണ് ഈ ഒരു GCC ഗെയിംസിന്റെ മത്സരങ്ങൾ നടക്കുന്നത് കേട്ടോ. ഹാൻഡ്ബോൾ, ടേബിൾ ടെന്നീസ്, ഫെൻസിങ്, ബോക്സിങ്, ഷൂട്ടിങ്, വോളിബോൾ, അങ്ങനെ 17 ഇനങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഖത്തർ ബൌളിംഗ് ഫെഡറേഷൻ ഹാൾ, അസ്പെയർ ഡോം, ഹമദ് അക്വാറ്റിക് സെന്റർ, ഖത്തർ റേസിംഗ് ആൻഡ് ഇക്കസ്ട്രിയൻ ക്ലബ്ബ്, ലുസൈൽ ഷൂട്ടിംഗ് റേഞ്ച്, ഖത്തർ സ്പോർട്സ് ക്ലബ്ബ്, അങ്ങനെ പല വേദികളിലായിട്ടായിരിക്കും ഈ മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 22 വരെയായിരിക്കും 4ാമത് GCC ഗെയിംസ് അതിഗംഭീരമായിട്ട് നമ്മുടെ ഖത്തറിൽ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കൂടെ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഏറ്റവും അധികം കാത്തിരുന്ന ഒരു റിസൾട്ട് ഏതായിരുന്നു എന്നുള്ള ഒരു ചെറിയ ചോദ്യം കൂടി ഈ സമയത്ത് ചോദിക്കാനായിട്ടുണ്ട്. മറുപടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പം തന്നെ അത് മെസ്സേജിൽ പറയാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ട് വരുന്നുണ്ട്. ഇസ്മയിൽ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഒരു വണ്ടർഫുൾ ഡേ, ഒരു വീക്കെൻഡും സ്പെഷ്യലി വിഷ് ചെയ്യുന്നുണ്ട്. അഥാലിയ സനീഷും ഒരാളുകൂടി ജോയിൻ ചെയ്യുന്നു. ഐഡ്ര അല്ലേ? ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ജ്യോതി, ഗുഡ് മോർണിംഗ്. നമ്മൾ അടുത്ത പാട്ട് എത്തുന്നു, ബാഹുബലിയിലെ സോങ്.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: You're listening to Morning Safari.
1: Only on Radio Suno 90.

0: Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
0: Suno updates.
6: Suno updates like swagatham. Updates galavai Nisa. പൊതുഗതാഗത സംവിധാനങ്ങൾ എല്ലാവർക്കും ഒരുപോലെ പ്രാപ്യമാക്കുന്നതിന്റെ ഭാഗമായി ദോഹ മെട്രോയിലും ലുസൈൽ ട്രാമിലും സൺഫ്ലവർ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. കാഴ്ചയിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന യാത്രക്കാർക്ക് സഹായകമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഭിന്നശേഷി യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്ര അനുഭവം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഖത്തർ റെയിലിന്റെ ഈ പുതിയ ചുവടുവയ്പ്. ഓട്ടിസം, കാഴ്ചാപരിമിതി, കേൾവിക്കുറവ് തുടങ്ങി പുറമെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഭിന്നശേഷിയുള്ളവർക്ക് മെട്രോ ജീവനക്കാരുടെ പ്രത്യേക സഹായം ആവശ്യമുണ്ടെന്ന് അറിയിക്കാൻ സൺഫ്ലവർ പദ്ധതിയിലൂടെ സാധിക്കും. ഇത്തരം യാത്രക്കാർ സൺഫ്ലവർ ചിഹ്നമുള്ള ബാഡ്ജുകൾ ധരിക്കാവുന്നതാണ്. ഇതിലൂടെ യാത്രക്കാരന് പ്രത്യേക സഹായം ആവശ്യമാണെന്ന് ജീവനക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. പദ്ധതിയുടെ ഭാഗമായി മെട്രോ ട്രാം ജീവനക്കാർക്ക് പ്രത്യേക പരിശീലനം ഇതിനകം നൽകിയിട്ടുണ്ട്. 35th ദോഹ അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ ഇന്ന് തുടക്കം കുറിക്കും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന എക്സിബിഷനിൽ ഇന്ത്യയിൽ നിന്നടക്കം 37 രാജ്യങ്ങളിൽ നിന്നുള്ള 520 പ്രസാധകരും മറ്റ് സ്ഥാപനങ്ങളും പങ്കെടുക്കും. 910 സ്റ്റോളുകളാണ് പുസ്തകമേളയിൽ ഒരുങ്ങിയിരിക്കുന്നത്. വിവിധ മന്ത്രാലയങ്ങൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, എംബസി എന്നിവയുടെ പങ്കാളിത്തവും ഇത്തവണയും ഉണ്ടാകും. May 23 വരെയാണ് എക്സിബിഷൻ നടക്കുക. ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെയാണ് പ്രവേശന സമയം. വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ രാത്രി 10 മണി വരെയായിരിക്കും പ്രവേശനം അനുവദിക്കുക. 35th ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ ഇന്ററാക്റ്റീവ് എക്സ്പീരിയൻസ് നൽകാനായി ഖത്തർ നാഷണൽ ലൈബ്രറിയുടെ ബൂത്തും ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാ പ്രായക്കാർക്കുമുള്ള എൻഗേജിംഗ് ആൻഡ് ഇൻസ്പയറിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും ഖത്തർ നാഷണൽ ലൈബ്രറി ഒരുക്കിയിരിക്കുന്നത്. സന്ദർശകർക്കായി ലൈബ്രറി ഫോർ യു എന്ന ക്യാമ്പയിനും ഒരുക്കിയിട്ടുണ്ട്. വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി മികവിൽ ബാംഗ്ലൂരിന് കൊൽക്കത്തയ്ക്കെതിരെ 6 വിക്കറ്റിന്റെ വിജയം. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് മുംബൈയെ നേരിടും.
0: ബിസിനസ് ന്യൂസ്.
6: ഖത്തറിന്റെ റീറ്റെയിൽ വിപണിയിൽ 2 പതിറ്റാണ്ടിലേറെയായി വിജയഗാഥ തുടരുന്ന സഫാരി ഹൈപ്പർമാർക്കറ്റിന്റെ 21st വാർഷികാഘോഷങ്ങൾക്ക് പ്രൗഢഗംഭീരമായ തുടക്കം കുറിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ സഫാരിക്ക് നൽകിയ അകമഴിഞ്ഞ പിന്തുണയ്ക്ക് സഫാരി ഗ്രൂപ്പ് ഡെപ്യൂട്ടി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ സൈനുലാബുദ്ദീൻ നന്ദി അറിയിച്ചു. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 41°C, കുറഞ്ഞ താപനില 28°C.
0: Weather report powered by Qatar Meteorology Department.

0: services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: This is Morning Safari.
4: Malabar Golden Diamonds Morning Safari,
5: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
8: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: ആക്ഷൻ
5: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
6: ഓ ഡ്രാമ, എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
7: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
8: Brought to you by Safari, world class shopping experience, Doha, Qatar, and
9: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
10: You're listening to Radio Sonora 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽ
1: നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5

ടെക്സ്റ്റൈൽ ട്രാമിൽ ആണെങ്കിലും സൺഫ്ലവർ എന്ന് പറയുന്ന ആ ഒരു പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതായത് കാഴ്ചയിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന യാത്രക്കാർക്കൊരു വലിയ സഹായം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പദ്ധതി നമുക്ക് അരികിലേക്ക് വന്നിട്ടുള്ളത്. അതായത് ഭിന്നശേഷി യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള യാത്ര അനുഭവം നൽകുക അല്ലെങ്കിൽ യാത്രാനുഭവം ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഖത്തർ റെയിലിൻ്റെ ഈ ഒരു പുതിയ ചുവടുവയ്പ് എത്തിയിട്ടുള്ളത്. അതായത് ഓട്ടിസം അല്ലെങ്കിൽ കാഴ്ചാ പരിമിതി അല്ലെങ്കിൽ കേൾവിക്കുറവ് തുടങ്ങി പുറമേ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് മെട്രോ ജീവനക്കാരുടെ പ്രത്യേക സഹായം ആവശ്യമുണ്ടെന്ന് അറിയിക്കാനായിട്ട് ഈ ഒരു പദ്ധതിയിലൂടെ സാധിക്കും. അതായത് ഇത്തരം യാത്രക്കാർ സൺഫ്ലവർ ചിഹ്നമുള്ള ബാഡ്ജുകൾ അവർക്ക് ധരിക്കാൻ സാധിക്കും. ഇതിലൂടെ യാത്രക്കാരന് പ്രത്യേക സഹായം ആവശ്യമാണെന്ന് ജീവനക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് മെട്രോയിലാണെങ്കിലും ട്രാമിലാണെങ്കിലും ഒക്കെ ജീവനക്കാർക്ക് പ്രത്യേക പരിശീലനവും കാര്യങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൂടെ എല്ലാ യാത്രക്കാർക്കും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സൗഹൃദ അന്തരീക്ഷത്തിൽ ആത്മവിശ്വാസത്തോടുകൂടി യാത്ര ഉറപ്പാക്കാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി എത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വലിയ പദ്ധതിക്ക് വലിയൊരു അഭിനന്ദനങ്ങൾ തന്നെ നമുക്ക് നൽകാം. ഈ ഒരു അപ്ഡേറ്റ് സ്പെഷ്യലി നൽകിക്കൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ക്രിക്കറ്റ് ലോകത്തേക്ക് വരാനായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് കൂടി പോവാണ്. ബൈ സൈക്കിൾ തീവ്സ് മൂവിയിൽ ശങ്കർ മഹാദേവൻ പാടിയ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട്. സമയം 8 മണി കഴിഞ്ഞ് 22 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ഞാനിസ ഈ ടൈമിൽ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sinner.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർജി ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപരവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
1: ദിസ് ഈസ് മോർണിംഗ് സവാരി.
6: ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
9: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel-

0: ഒന്നും പറയാനില്ല, ജേക്സ് ബിജോയുടെ ചില പാട്ടുകളുടെ ഒരു പവർ അല്ലേ,
1: ഒരു എനർജി ലെവൽ എന്ന് പറഞ്ഞ ഒരു ദിവസത്തിന്റെ ഇപ്പൊ മോർണിംഗ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്യണം
0: പറയുന്ന പോലെയാണ്. പള്ളിച്ചട്ടമ്പി മൂവിയിലെ പാട്ടാണ് ഇപ്പൊ കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ് 38 മിനിറ്റ് മോർണിംഗ് സവാരി വിശേഷങ്ങളാണ് ഇങ്ങനെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ചോദിച്ചിട്ടുള്ള ഒരു ചെറിയ ചോദ്യം ഉണ്ടായിരുന്നു അപ്പുണ്ണി, എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഏറ്റവും അധികം വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഒരു റിസൾട്ട് എന്താണ്, കാത്തിരുന്ന ഒരു റിസൾട്ട് എന്താണ്?
2: വല്ലാത്ത
0: ജാതി
2: കുടുംബത്തിൽ
0: ഞാൻ ആളെ വിളിക്കണമെന്ന് കഴിഞ്ഞ ദിവസം കൂടെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുള്ളൂ. എന്തായാലും വിളിക്കണം, കാരണം തൃശ്ശൂരല്ലേ ആ
1: സ്ഥലത്തിൽ.
0: ഞാൻ വിളിച്ച് വിചാരിച്ചുള്ളൂ നമുക്ക് ആളെ മോർണിംഗ് സവാരിയിൽ വിളിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ചോദ്യം ചോദിച്ച സമയത്ത് ഒരുപാട് പേരുടെ നല്ല നല്ല മെസ്സേജുകൾ, ലൈഫിലെ പല പല മെസ്സേജുകളും വിശേഷങ്ങളും,
1: ചില പരീക്ഷകളായിരിക്കാം.
0: അതെ, കൂടുതൽ
1: ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള ആ റിസൾട്ട് എന്താണെന്ന് കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് കേരളം മുഴുവൻ ഒരു റിസൾട്ടിന് വേണ്ടി
0: കാത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ചോദ്യത്തിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, ചെല്ലു പറഞ്ഞത് അതായത് ഇഷ്ടം പറഞ്ഞതിന് ശേഷം റിസൾട്ട് വരാനുള്ള ഒരു കാത്തിരിപ്പുണ്ടല്ലോ, അതും ഭയങ്കര ഒരു കാത്തിരിപ്പാണ്.
1: തുറന്നു പറഞ്ഞതിനുശേഷം
0: കാത്തിരിപ്പ്, അതും കുറച്ചുപേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും കാത്തിരിപ്പൊക്കെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള രീതിയിൽ നാട്ടിലും ഇവിടെയും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, നമുക്ക് കാത്തിരിക്കാം എന്നുള്ളത് മാത്രമാണ് ഈ സമയത്ത് പറയാനായിട്ടുള്ളത്. ഒപ്പം തന്നെ ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിന്റെ വിശേഷങ്ങൾ ഞങ്ങൾ അടുത്ത മണിക്കൂറിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ QNL ഒരു സ്റ്റോള് അവിടെ ഉണ്ടാവും, അക്കാത്ത നാഷണൽ ലൈബ്രറിയുടെ ഒരു സ്പെഷ്യൽ ബൂത്ത് അവിടെ ഉണ്ട്. ആ ബൂത്ത് വളരെയധികം എൻഗേജിംഗ് ആയിട്ടുള്ള, വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് കുട്ടികൾക്കും എല്ലാവർക്കും എല്ലാ ഏജിലുള്ള ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും ലൈബ്രറി ഫോർ യു എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ക്യാമ്പയിനും കാര്യങ്ങളും കുട്ടികൾക്കായിട്ടായും മുതിർന്ന ആളുകൾക്കായിട്ടും ഒക്കെയുള്ള ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്തവണ QNL അവിടെ ഒരുക്കാനായിട്ട് പോകുന്നത്.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ പുസ്തകോത്സവത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഒലിവ് സുനോ റേഡിയോ നെറ്റ്‌വർക്ക്.
0: അപ്പൊ എന്തായാലും അടുത്ത പാട്ടിലേക്ക് കൂടി പോകാൻ, ഒരു കിഡിലൻ സോങ്ങിലേക്ക്. പവിഴമല്ലി ട്രെൻഡിങ് ആണല്ലോ, പവിഴമല്ലി പാട്ടിലേക്ക്.
1: എന്റെ കണ്ണ് പതുക്കെ TV യിലേക്ക് പോയി
0: ആണല്ലേ, സ്വാഭാവികം.

0: Radio Suno. 91.7 FM. Radio Suno. Qatar's happiness frequency. Radio
1: Suno. The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
4: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
3: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
4: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
3: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: You're listening to Radio
7: Suno. Qatar's favorite radio station, Radio Suno. Kete kete kutura.
6: You're listening to Morning Safari. Morning Safari.
8: Only on Radio Suno 91.7.

0: Morning Safari. Only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്ന സമയമാണ്. അപ്പൊ നമുക്കിന് നേരെ ഹൈഡൻ സീക്ക് സ്റ്റാർട്ട് ചെയ്താലോ പൊണ്ണി.
6: തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് ഹൈഡൻ സീക്കിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാല്, ഹെഡ് പ്ലേ ചെയ്യുന്നതിന് മുമ്പേ ഒരു സൂചന ഞാൻ കൊടുക്കാം.
5: എന്താണ്?
6: കാലിക പ്രസക്തമാണ്.
5: ഓക്കെ. അതായത് ഈ ഹൈഡൻ സീക്കും മലയാള സിനിമയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതായത് ഏത് സാഹചര്യമായിട്ട് കണക്ട് ആയിട്ട്
6: ഒരു സിനിമയെ നമുക്ക് അവിടെ
5: ഒളിപ്പിക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഹൈഡൻ സീക്കിന്റെ പ്രത്യേകത. അപ്പൊ നേരെ നമ്മള് സൂചനകളിലേക്ക്. ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് 2006 റിലീസായ സിനിമയാണിത്.
6: 2006 റിലീസായ ജോഷി സംവിധാനത്തിലെത്തിയ ഒരു സിനിമ.
5: എനിക്ക് തോന്നുന്നു രണ്ട് സൂചന മതിയോ?
6: ഇത്രയും മതി.
5: ഓക്കെ. അപ്പൊ സിനിമ ഏതാണെന്നുള്ളത് പെട്ടെന്ന് നിങ്ങൾ അയച്ചോളൂ 5000917. ദീപക് ദേവാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും സിനിമ ഉത്തരങ്ങൾ അയക്കുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് ലഭിക്കാൻ പോകുന്നത് കറുപ്പ് സിനിമ. നമ്മുടെ സൂര്യയുടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണല്ലോ. അപ്പൊ കറുപ്പ് മൂവിയുടെ ടിക്കറ്റുകളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്.
6: ഓക്കെ, വേഗം ഉത്തരങ്ങൾ അയച്ചോളൂ 5000917 എന്ന നമ്പറിലേക്ക്.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്. അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: ഹായ്, നമസ്കാരം. ഞാൻ മനോജ് കെ ജയൻ,
7: ദിഗംബരൻ.
8: തിരനുറയും ചുരുൾ മുടി.
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
4: മോർണിംഗ് സവാരിയുടെ വിശേഷങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പുണ്യൻ ഹുസൈൻ തന്നെയാണ് കൂടെയുള്ളത്. അപ്പോൾ എന്തായാലും ഇനി ഖത്തറിലെ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ആ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ അന്താരാഷ്ട്ര ബുക്ക് ഫെയർ അല്ലെങ്കിൽ പുസ്തകോത്സവത്തിന് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ്.
5: തീർച്ചയായും ഡി ഇ സി സിയിൽ തന്നെയാണ് നമ്മുടെ ദോഹ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിന് തുടക്കം കുറിക്കുന്നത്. ഇന്നത്തെ ദിവസം 10 ദിവസത്തോളം ഇത് നീണ്ടു നിൽക്കുന്നതായിരിക്കും കേട്ടോ. 37 രാജ്യങ്ങളിൽ നിന്നായിട്ട് ഇന്ത്യ അടക്കം 37 രാജ്യങ്ങളിൽ നിന്ന് 520 പ്രസാധകരും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. 910 സ്റ്റാളുകളാണ് ഇത്തവണ പുസ്തകമേളകൾ. അപ്പൊ തന്നെ അറിയാൻ പറ്റില്ല എത്രമാത്രം വലുതാണെന്ന്.
4: എനിക്ക് തന്നെ ആദ്യ സീസൺ ഒഴിച്ച്, അതായത് നമ്മൾ ഖത്തറിൽ വന്ന ആദ്യ സീസൺ ഒഴിച്ച് പിന്നീട് സംഭവിച്ച എല്ലാ സീസണുകളിലും ഞാനും നിസയെ ഒരുമിച്ചാണ് ബുക്ക് ഫെയറിന് പോകുന്നത്. ബുക്ക് ഫെയറിന് പോകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു മത്സരം ഉണ്ടോ, മലയാള പുസ്തകങ്ങൾ എവിടെയൊക്കെ കണ്ടെത്താൻ പറ്റും എന്ന് അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് ഇങ്ങനെ പോകും. അവസാനം എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരു ഇന്ത്യൻ പ്രസാധകരിൽ നിന്ന് നമ്മുടെ ഒന്നോ കുറച്ച് മലയാള പുസ്തകങ്ങളെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും.
5: കഴിഞ്ഞ വട്ടവും നമ്മള് അങ്ങനെ ആ ഒരു പുസ്തകങ്ങളുടെ വിശേഷങ്ങളിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഫാമിലി ആയിട്ട് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളെയും കൊണ്ടുപോകണം. അവർക്കുള്ള ഒരുപാട് നല്ല പുസ്തകങ്ങൾ അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല കേട്ടോ.
4: ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ഡി സി സി അക്ഷരങ്ങൾ മണക്കുന്ന ഒരു വേദിയായി മാറുന്നു. അന്താരാഷ്ട്ര പുസ്തകോത്സവം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹൈഡൻ സീക്കിന്റെ സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. 2006 റിലീസായ ഒരു ചിത്രം,
5: ജോഷി ചിത്രം.
4: ഓക്കെ, ഇനി ഒരു സൂചന പറയാതിരിക്കാൻ പറ്റില്ല.
5: പറയൂ പറയൂ.
4: ആലുവ ദേശത്തുള്ള ഒരാൾ ഈ സിനിമയിൽ അഭിനയിച്ചു.
5: എന്റെ അമ്മ, ഇത് അജാതി കണക്ഷൻ ആണല്ലേ, ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു ഞങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ. എന്താണ് ഇതെന്ന് മനസ്സിലാവുന്നില്ല. ഇത് ഇംഗ്ലീഷിൽ എഴുതുവാണെങ്കിൽ 4 letters ഉള്ളു സിനിമയുടെ പേര്.
4: ഓക്കെ,
5: ശരിയല്ലേ,
4: 4 അക്ഷരം
5: ഉള്ളൂ. മലയാളത്തിൽ എഴുതുമ്പോൾ 3 അക്ഷരം
4: ഇത് കൊടുക്കണ്ട.
5: കിട്ടി, ഉത്തരം കിട്ടി. പെട്ടെന്ന് പറയട്ടെ, 5000097 ലേക്ക്.
6: Chennai Beats.
7: Tamil, head of the R.
8: In the art of Podumakulanda.

0: 91.7 FM.
1: Qatar's happiness frequency.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രിയ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

0: മോർണിംഗ് സവാരിയുടെ വിശേഷങ്ങളിൽ T20 അപ്ഡേറ്റുകളിലേക്ക് എത്തേണ്ട സമയമായിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മത്സരങ്ങളൊക്കെ ഒരു ആവേശ പോരാട്ടത്തിലേക്കൊക്കെ എത്തുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ T20 ഇപ്പോൾ വീക്കെൻഡൊക്കെ ആകുന്ന സമയത്ത് നമുക്കിത് കണ്ടിരിക്കാനും, അല്ലെങ്കിൽ ഇപ്പോൾ നാളെ ജോലിക്ക് പോകേണ്ട, അപ്പോൾ മൊത്തം മാച്ചൊക്കെ ഇരുന്ന് കാണണം, എല്ലാ പരിപാടികളും മാറ്റി വെച്ചിട്ട് നമ്മൾ മാച്ചൊക്കെ കാണും. അപ്പോൾ ഇന്ന് നമ്മൾ കാണുമ്പോൾ പഞ്ചാബും മുംബൈയും തമ്മിലുള്ള മത്സരമായിരിക്കും ഇന്നത്തെ ദിവസം കാണാനായിട്ട് പോകും.
1: ഓക്കെ, അതും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള മത്സരമാണ്. ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നലത്തെ മാച്ച് കണ്ടിട്ടില്ലെങ്കിൽ ഹൈലൈറ്റ്സ് ഒന്ന് എല്ലാവരും നേരത്ത് കാണണം കേട്ടോ. അതായത് കോഹ്ലിയുടെ ആ ഒരു മാസ് ക്ലാസ് പെർഫോമൻസ്, അതായത് ഒരു വിന്റേജ് കോഹ്ലിയൊക്കെ കാണാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഫ്ലിക്ക് ഒക്കെ ഇന്നലെ ആള് ചെയ്തിട്ടുണ്ടായിരുന്നു.
0: അധികം
1: എന്തൊക്കെയാ പറയേണ്ടത്,
0: പക്ഷേ
1: എന്തൊക്കെയാണ് സംഭവം, ഞങ്ങൾ വീണ്ടും ഒന്നാമത് എത്തിയിട്ടുണ്ട്
0: കേട്ടോ.
1: അപ്പൊ ഇന്നലത്തെ ഗംഭീരമായിട്ടുള്ള സെഞ്ചുറി, അതായത് കോഹ്ലിയുടെ സെഞ്ചുറിയുടെ മികവിലാണ് RCB വീണ്ടും ബാംഗ്ലൂർ വീണ്ടും പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരു 16 പോയിന്റ് ഉണ്ട് കേട്ടോ നമുക്ക്,
0: 16 പോയിന്റോട് കൂടി ഒന്നാം സ്ഥാനത്ത് അടിവാരത്താരാണ്.
1: അടിവാരത്ത് ഇപ്പം ലക്നൌവും മുംബൈയും തന്നെ നിൽക്കുകയാണ് കേട്ടോ. എന്താണ് ചെയ്യുക ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇന്നലെ 6 wicketsനായിരുന്നു കൊൽക്കത്തേനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്.
0: ഗംഭീര വിജയം.
1: ഓക്കെ, അപ്പൊ ഗംഭീര വിജയത്തിന്റെ വിശേഷങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ റൈറ്റ് ആൻസർ കൂടി നമുക്ക് പറഞ്ഞു പോകാം.
0: ലയൺ.
1: അതെ, കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല.
0: ഇപ്പൊ എന്തായാലും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകള്, കാലിക പ്രസക്തമായ ഒരുപാട് കാര്യങ്ങൾ, പിന്നെ ആ സിനിമ മുന്നോട്ട് വെച്ച കുറെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് തന്നെയാണ് ലയൺ എന്ന സിനിമയെ ഇന്ന് നമ്മൾ ഹൈഡൻ സീക്കിൽ ഒളിപ്പിച്ചത്.
1: ഓക്കെ, അപ്പൊ റൈറ്റ് ആൻസർ പറഞ്ഞു ഭാഗ്യശാലികളിൽ നിന്നുള്ള ആളുകൾക്ക്
0: കറുപ്പ് സിനിമ കാണാനുള്ള ടിക്കറ്റുകൾ ലഭിക്കും. അപ്പൊ ഓഫീസിൽ നിന്ന് കോള് വരും, കാണുക, കളക്ട് ചെയ്യുക,
1: ആസ്വദിക്കുക അല്ലേ. അപ്പൊ എന്തായാലും വീക്കെൻഡ് ആണ്,
0: എല്ലാ വീക്കെൻഡിലും പറയുന്നത് പോലെ തന്നെ ആഘോഷിക്കുക, ആഘോഷിക്കുക, ആഘോഷങ്ങൾ അതിരുകടക്കരുത്.

0: kisses. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Google Play Store and App Store.
1: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase ചെയ്യുമ്പോൾ സേവ് ചെയ്യാം 40% ഓൺ മേക്കിംഗ് ചാർജസ്. ഈ ഓഫർ 2026 June 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: This is home delivery only on Radio Suno 91.7 FM.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ 4 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സനോ 91.7 FM-ൽ ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂടെ ദാ ഹോം ഡെലിവറി വിശേഷങ്ങളുമായി അഷ്ടമിയാണ് കേട്ടോ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഹാപ്പി വീക്കെൻഡ്. തേഴ്സ്ഡേ ആണ് ഇന്നത്തെ ദിവസം. ഓഫീസിലേക്ക് പോകുന്നവർ അല്ലെങ്കിൽ ചെറിയ പണിക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ആ ടാസ്ക് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഇന്നത്തെ ആ ഒരു വീക്കെൻഡ് പരിപാടിയൊക്കെ ഒന്ന് തീർത്ത് വെക്കണം. എന്നാൽ മാത്രമേ നമുക്കൊന്ന് സുഖമായി സമാധാനത്തോടുകൂടി നാളെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ചിന്തയിലായിരിക്കും അല്ലേ? എന്തായാലും ഈ ഒരു ചിന്തയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല നല്ല പാട്ടുകളും ഒക്കെയായി ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ബ്യൂട്ടിഫുൾ സോങ്സ് ആർ വെയിറ്റിംഗ് ഫോർ യു ഇൻ റേഡിയോ സനോ 91.7 FM. അപ്പോഴേക്കും ഗുഡ് മോർണിംഗ് അഷ്ടമി എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിരിക്കുകയാണ്. ഇതാരാണ്? നൗഷാദ് അലിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ സജു. ഇന്ന് എൻ്റെ ജീവിത പങ്കാളിയുടെ ജന്മദിനമാണ്. ജന്മദിനാശംസകൾ സജു. ജീവിതത്തിൻ്റെ കനൽപദങ്ങളിൽ തളരാതെ കൂടെ നടന്നവൾ. ആഹാ, വാക്കുകൾ കൊണ്ട് ആദരിക്കാനോ വരികൾ കൊണ്ട് വർണ്ണിക്കാനോ കഴിയാത്തത്ര വലിയൊരു സത്യമാണ് നീ. എൻ്റെ പ്രണയത്തിൻ്റെ പാതിയായ സജനയ്ക്ക് സ്നേഹത്തിൻ്റെ 1000 ജന്മദിനാശംസകൾ നീരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ഒരു വിഷസാണ് അറിയിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ വിഷസും ഈ പറഞ്ഞപോലെ സജുവിനോട് അറിയിക്കുക. ഞങ്ങൾക്കും ഈ പറഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ആളുടെ അടുത്ത് പറഞ്ഞോളൂ ഹാപ്പി ബർത്ത്ഡേ.

മാത്രമല്ല ബ്യൂട്ടിഫുൾ സോങ്സും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ഈ പറഞ്ഞ പോലെ വരുന്ന കുറെ പാട്ടുകൾ ഞാൻ സജുന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് അഷ്ടു എന്ന് പറഞ്ഞിട്ട് അടുത്ത ആളുടെ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ, വി എന്നാണ് കാണുന്നത്, സ്വന്തം പേരും കൂടി ഫുള്ളായിട്ട് അയക്കുന്നേ. ആ വിശാലാണ് അല്ലേ, വിശാൽ ആൻഡ് ദീപക്. എന്നാലും മോർണിംഗ് മോർണിംഗ് മെസ്സേജസ് പറയുന്നതിന്റെ കൂട്ടത്തിൽ ചിലരൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉള്ള ഫ്രണ്ട്സ് ഇല്ലേ, ആ ഫ്രണ്ട്സ് തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ജീവിതത്തിലൊരു ഭയങ്കര ഡിഫിക്കൽട്ട് ടൈം വന്നു എന്ന് വിചാരിക്കുക. ആ ഒരു ഡിഫിക്കൽട്ട് ടൈം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, ഭയങ്കര ഓക്വേർഡ് സിറ്റുവേഷനെ ആണെങ്കിലും ഭയങ്കര സങ്കടം വന്നൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റിലേക്ക് ജസ്റ്റ് ഒരു ഒരു സ്നാപ്പിൽ തന്നെ അല്ലെങ്കിൽ ചെറിയൊരു ഡയലോഗിൽ തന്നെ മാറ്റാൻ പറ്റുന്ന ചിലരുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടെങ്കിൽ അതിനെ സങ്കടത്തിൽ നിന്നും മാറ്റി അതിനെ കുറച്ചും കൂടി ഒരു കൈൻഡ് ഫീലിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ ഭയങ്കരമായി പുറത്ത് എന്താണ് ഉള്ളിൽ നടക്കുന്നത് അത് കാണിക്കാതെ ആ സിറ്റുവേഷനെ തന്നെ മാറ്റിമറിക്കുന്ന ചിലരുണ്ടാവും. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പറയൂട്ടോ, ഒരു മിറാക്കിൾ പോലെ പെട്ടെന്ന് ഒരു മാജിക് പോലെ ഉള്ള ഒരാൾ. അപ്പൊ എന്തായാലും ആളെ കുറിച്ചിട്ടും കൂടി ഒന്ന് മെസ്സേജ് അയച്ചോളൂ 5000997 എനിക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫ്രൂട്ടിനെ കുറിച്ച് പറയാനുണ്ട്. അതുമായിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് വരുന്നതായിരിക്കും. ആ ഒരു ഫ്രൂട്ട് എന്താണ്, എന്താണ് സംഭവം എന്നൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. സോ കീപ് ലിസ്ണിംഗ്, ദിസ് ഇസ് ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യ നായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം RJ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
0: Distributed by Fars Film.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: ഹായ്, ഞാൻ രാജലക്ഷ്മി. ഖത്തറിന്റെ ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7

ഓർത്തതൊക്കെ മതി, ഓർത്തതൊക്കെ മതി. നമുക്ക് തിരിച്ച് ഇവിടെ ഈ ഖത്തറിലെ ആ റോഡിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അതിൽ ശ്രദ്ധ വരട്ടെ. വെൽക്കം ബാക്ക്, ഇത് ഹോം ഡെലിവറിയാണ്. ചില പഴയ ഓർമ്മകളിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരൂ. നമ്മളെന്തായാലും നമ്മുടെ കൂടെയുള്ള ചില ഫ്രണ്ട്സിനെ കുറിച്ചിട്ട് ഏതൊരു സിറ്റുവേഷനും ഒരു സ്നാപ്പിൽ തന്നെ മാറ്റുന്ന ചില ആൾക്കാരുണ്ട്. എന്ത് വേദനയും കൈൻഡ്നെസ്സിലേക്ക് മാറ്റുന്ന, ഏതൊരു ദുഃഖകരമായ സിറ്റുവേഷനും കുറച്ച് ഹാപ്പിനെസ്സിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്ന ചിലർ. എന്തായാലും അങ്ങനെ ഉള്ള വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു മിറാക്കിൾ ഒരു ഫ്രൂട്ട് ഉണ്ടെന്ന്, അതായത് ടേസ്റ്റ് തന്നെ ഒറ്റയടിക്ക് മാറ്റുന്ന, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ തന്നെ ഒരേ ഒരു ഒരു ബൈറ്റ് കൊണ്ട് മാറ്റുന്ന ഒരു സംഭവമാണ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഈ പറഞ്ഞ പോലെ തുടങ്ങിയപ്പോൾ നമ്മുടെ ലൈഫിനെ കുറിച്ചൊന്ന് ബന്ധപ്പെട്ട രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫ്രൂട്ട്, ഇതിൻ്റെ പേര് തന്നെ മിറാക്കിൾ ഫ്രൂട്ട് എന്നാണ്. അപ്പോൾ ഈ മിറാക്കിൾ ഫ്രൂട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ, കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പുളിപ്പുള്ള സാധനങ്ങൾ കഴിച്ചാലും ആ പുളിപ്പൊന്നും നമുക്ക് ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യില്ല. അതൊക്കെ നല്ല മധുരമായിട്ടായിരിക്കും നമുക്ക് തോന്നുക. അപ്പോൾ ഇതിനെ ഈ മിറാക്കിൾ ഫ്രൂട്ടിന് അങ്ങനെ വരാൻ കാരണം എന്താന്ന് വെച്ചാൽ, അതിൽ ഇതിനെ മിറാക്കിൾ ബെറി എന്നും പറയും കേട്ടോ. ഇതിൽ മിറാക്കുലസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. നാച്ചുറൽ പ്രോട്ടീൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോട്ടീൻ ഈ ഒരു ബെറിയിൽ കുഞ്ഞൊരു ചെറിയ കാപോലിരിക്കും, റെഡ് കളറിൽ. അപ്പം ഇത് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് എന്ത് പുളിപ്പുള്ള അല്ലെങ്കിൽ കുറച്ച് അസിഡിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ ഏകദേശം ഒരു 30 മിനിറ്റ് മുതൽ 2 മണിക്കൂറിനിടയിൽ നമ്മൾ കഴിച്ചാലും നമുക്കതൊക്കെ തന്നെ നല്ല മധുരമുള്ളതായിട്ട് ഫീൽ ചെയ്യും. കൂടുതലും ഇത് ഗാനയിലും അതുപോലെ വെസ്റ്റ് ആഫ്രിക്കൻ സൈഡിലൊക്കെയാണ് കാണുന്നത്. ഒരു നാച്ചുറൽ വേ ഒരുപാട് പേർക്ക് ഇപ്പം ഷുഗർ അധികം ഇൻടേക്ക് വേണ്ട എന്നൊക്കെ വിചാരിക്കുന്നു. എന്നാൽ ഷുഗർ ഇഷ്ടമുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആകുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണിത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ നല്ല പുളിപ്പുള്ള നാരങ്ങ ഇടുന്ന നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കഴിക്കുമ്പോൾ എന്തായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം, എന്നൊരു ഫീൽ ഉണ്ടാവില്ലേ, ആ സാധനം കിട്ടൂലെന്നേ. നല്ലപോലെ ഒരു നാരങ്ങ വെള്ളം കുടിക്കുന്ന പോലെയോ, അതുമല്ല ഒരു കാൻഡി കഴിക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഈവൻ വിനീഗർ എടുത്ത് നിങ്ങൾ വെറുതെ കുടിച്ച് നോക്ക്, ഒരു പുളിപ്പും തോന്നൂല. അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമുക്ക് കഴിക്കുമ്പം ഒരു പ്രശ്നവും തോന്നൂല എന്നുള്ളതാണ്. ഈവൻ ഇരുമ്പിപ്പുളി അല്ലെങ്കിൽ അങ്ങനെ അതിന് വേറെ പേരുകളൊക്കെ പറയില്ല ഓരോരോ സ്ഥലത്ത്, അതുവരെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പുളിപ്പും ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പം ഇതൊരു ബേസിക്കായിട്ട് അതിൻ്റെ ആ ഒരു ലെയർ നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെ മാറ്റുന്നു എന്നതാണ്. അല്ലാതെ ഒരിക്കലും നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ ടോട്ടൽ അസിഡിറ്റിയോ കാര്യങ്ങളൊന്നും ഫുഡിൽ നിന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുന്നില്ല. നമ്മളുടെ ബ്രെയിനിലേക്ക് പോകുന്ന ആ ഒരു മെസ്സേജ് അത് സ്വീറ്റ് ആണ് എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു ഫ്രൂട്ട് കാരണം പോകുന്നു എന്നുള്ള ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. വേറെ ഒരു രീതിയിലും ഈ ഒരു ഫ്രൂട്ട് മാജിക് ഒന്നും അല്ല, പക്ഷേ ചെറിയൊരു മിറാക്കിൾ ആണ്. അതാണ് ബേസിക് സംഭവം. എന്തായാലും ഇത് ഏറ്റവും കൂടുതൽ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒന്നും അല്ല, പക്ഷേ ചെറിയൊരു മിറാക്കിൾ ആണ്. അതാണ് ബേസിക് സംഭവം. എന്തായാലും ഇത് ഏറ്റവും കൂടുതൽ ഒരു സയന്റിഫിക്

ഭയങ്കര പ്രശ്നങ്ങൾ, ബോഡിയിൽ ഓൾറെഡി ഉള്ള ഇൻസുലിൻ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഡയബറ്റിക് പ്രശ്നങ്ങളും ഉള്ളവരൊക്കെ തന്നെ ഈ ഒരു ഫ്രൂട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പം ഇതാണ് ഈ ഒരു മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ പുളിപ്പുള്ള സാധനങ്ങൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഓഹ് പുളിപ്പ് ഏറ്റവും കൂടുതലുള്ളത് എന്തായിരിക്കും, എനിക്ക് ഈ ഉപ്പിലിട്ടതൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അയ്യോ ഭയങ്കര പുളിയാണ് ചിലതിനൊക്കെ, അതൊക്കെയാണ് ഒരു ഒരു ഒരു ചില സമയങ്ങളിൽ പ്രശ്നം വരുന്നത്. പക്ഷെ അതൊക്കെ ആ ഒരു പുളിപ്പോടുകൂടി തന്നെ കഴിക്കണ്ടേ, അത് നമുക്ക് ഭയങ്കര ഒരു മിഠായിയുടെ ഒരു ഫീല് തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുക, അതാ പ്രശ്നം. എന്തായാലും ഉപ്പിലിട്ടതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്, ഈ ഉപ്പിലിട്ടത് കഴിക്കുമ്പം പൊതുവേ നമ്മളോട് നമ്മുടെ പേരൻസ് പറയുന്നൊരു കാര്യമുണ്ട്, കൂടുതൽ കഴിക്കല്ലേ വയറ്റിനൊക്കെ സീനാവും, പിന്നെ ആകെ പൊതുവെ പ്രശ്നമാവേ കുറേ കഴിക്കരുതേന്ന്. ആ ഇതിനൊരു കറക്റ്റായിട്ടുള്ളൊരു റീസൺ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിലെ ആക്ച്വൽ റിയാക്ഷൻ നമ്മുടെ ഉള്ളിൽ വരുന്നതെന്നൊക്കെ എനിക്ക് പറഞ്ഞു തരാനായിട്ടുണ്ട്. കേട്ടോണ്ടിരിക്കുക ഒരു അടിപൊളി സോങ് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഒരു ഹിന്ദി സോങ്ങിൻ്റെ ടൈമാണ് കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
4: The big, the big, the big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Ee offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
5: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: യു ആർ

ഇഷ്ട മൂവിയിലെ ബ്യൂട്ടിഫുൾ സോങ് കേട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങളെ കുറിച്ചിട്ട് തന്നെ പറയാം. ഉപ്പിലിട്ടത്, ഓ എനിക്ക് പറ്റുന്നോ ആ ഒരു എന്താ പറയാ, റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഉപ്പിലിട്ടത് വെച്ചേക്കുന്ന കാണുമ്പോൾ മാങ്ങ നല്ല ഉപ്പിലിട്ട, പൈനാപ്പിള്, പിന്നെന്താ ചില ആൾക്കാർക്ക് ഗ്രീൻ ആപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ ഉപ്പിലിട്ടതിൽ വേറെ എന്താ ക്യാരറ്റ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞാൻ എനിക്കിഷ്ടമുള്ളതാണ് കേട്ടോ പെട്ടെന്ന് ചിന്തിച്ചത്, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാടുണ്ടാവും. കുക്കുംബർ മുതൽ ഗ്രേപ്സ് ഒക്കെ കഴിഞ്ഞ ഒരു ഈദിൻ്റെ സമയത്തൊക്കെ ഉപ്പിലിട്ടതിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പം ഇങ്ങനെ ഭയങ്കര ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഉപ്പിലിട്ടത് കഴിക്കാൻ വേണ്ടിയിട്ടൊരു വല്ലാത്ത കൊതി തോന്നും. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളൊക്കെ കുഞ്ഞുനാൾ മുതലേ ഇങ്ങനെ ഉപ്പിലിട്ടത് കാണുമ്പോൾ പോയി മേടിച്ച് കഴിച്ച്, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും ഉപ്പിലിടാൻ വേണ്ടിയിട്ട് പുറകെ നടന്നൊരു മാങ്ങ കിട്ടുമ്പോൾ കുറച്ചത് ഉപ്പിലിട്ട് വെക്കുമോ എന്ന് ചോദിച്ച് ഇങ്ങനെ പുറകെ നടക്കും. സോ ഈ പറഞ്ഞ ഉപ്പിലിട്ടത് എന്ന് പറയുന്നതിന് ഭയങ്കര വലിയ ഗുണങ്ങളുണ്ട്, അതായത് കഴിക്കുന്നതിലൂടെ. നമ്മൾ ചില ആൾക്കാർ പറയും അയ്യോ കൂടുതൽ കഴിക്കല്ലേ, ഈ ഉപ്പിലിട്ടതൊക്കെ ഭയങ്കരമായിട്ട് അതിനകത്ത് ഉപ്പും വിനീഗറും ഒക്കെ ഉള്ളതല്ലേ, ഇതൊക്കെ കൂടുതൽ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. ഒരിക്കലുമല്ല, ഇത് നല്ലതാണ്, ഗട്ട് ഹെൽത്തിന് അടിപൊളിയാണ്. നമ്മുടെ ഗട്ടിൽ ഒരുപാട് മൈക്രോബ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ബാക്ടീരിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒരു ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ട് റെഡിയാക്കാൻ നമ്മുടെ ഗട്ടിനെ സെറ്റാക്കുന്നത് ഈ പറഞ്ഞ ഉപ്പിലിട്ട സാധനങ്ങളാണ് കേട്ടോ. അതിൽ തന്നെ മെയിനായിട്ട് പറയാനുള്ള ഒരെണ്ണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോർക്കട്സ് എന്ന് പറയും. ഈ സോർക്കട്സ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ കൂടുതലും ക്യാബേജ് ആണ്. ഓക്കെ, ക്യാബേജ് നല്ല നാച്ചുറലി ഫെർമെൻറ്റ് ചെയ്തെടുക്കുന്നതാണ് സോർക്കട്സ് എന്ന് പറയുന്നത്, അല്ലാതെ പിന്നെ നമ്മുടെ ഉപ്പിലിട്ടതും. അപ്പോൾ ഈ സോർക്കട്സിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് കിംചി. ഒരുപാട് പേരിപ്പം കിംചി ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നവരാണ്, കിംചി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, കഴിച്ച് നോക്കിയിട്ടുള്ളവരായിരിക്കും കൂടുതലും. ആ കിംചി ഒരു കൊറിയൻ, ചൈനീസ്, ജപ്പനീസ് ഡിഷസിലൊക്കെ തന്നെ കിംചി ഒരുപാട് ഉണ്ടാവാറുണ്ട്. അവരെല്ലാ ഫുഡിൻ്റെ കൂടെയും കിംചി ഇൻക്ലൂഡ് ചെയ്യാനും നോക്കാറുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു റീസണും ഇത് തന്നെയാണ് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ഡൈജഷന് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ഗട്ടിൻ്റെ ബാക്ടീരിയ ഇമ്പ്രൂവ് ചെയ്യാൻ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ബ്ലോട്ടിങ് ഒരുപാട് പേരിൽ റിഡ്യൂസ് ചെയ്യാൻ ഈ ഒരു കിംചി ആണെങ്കിലും ഈവൻ സോർക്കട്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇമ്മ്യൂണിറ്റി സപ്പോർട്ടും, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു ഫെർമെൻറ്റ് ചെയ്യുന്ന ക്യാബേജിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇനി ക്യാബേജ് അല്ല, നേരെ തിരിച്ച് നമുക്കിനി നമ്മളുടെ ഒരു ഉപ്പിലിട്ടതിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അതും ഭയങ്കര അടിപൊളിയാണ് നമ്മുടെ ഗട്ട് ഹെൽത്തിന് വേണ്ടിയിട്ട് ടു ആൻ എക്സ്റ്റെൻറ്റ്. ആൻഡ് ഓഫ് കോഴ്സ് അതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാച്ചുറലി ഫെർമെൻറ്റ് ചെയ്ത സാധനമായിരിക്കണം. ഈ പറഞ്ഞ പോലെ കുറച്ച് മുമ്പ് ഞാൻ ഈ സോൾട്ടും ക്യാബേജും ഉള്ള ഒരു കിംചി ഇത് പറഞ്ഞില്ലേ, അതിലും കുറേ മസാല ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതും പ്രശ്നമാവും. അതുപോലെ തന്നെയാണ് നമ്മൾ ഉപ്പിലിട്ടതും, ഒരുപാട് മുളകും ഒരുപാട് വിനീഗറും ഒഴിക്കുമ്പോഴാണ് അത് പ്രശ്നമാവുന്നത്. പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും സ്ഥലത്ത് പ്രശ്നമുള്ള വെള്ളം എടുത്തിട്ടൊക്കെ അതിലേക്ക് ഒഴിക്കരുത്. എല്ലാം നല്ല നാച്ചുറൽ ആയിരിക്കണം, നല്ല രീതിയിൽ നമ്മൾ നോക്കിയും കണ്ടും വേണം ഒരു ഹെൽത്തിയർ വേർഷനിലേക്ക്, നല്ല ഹൈജീനിക്കായിട്ട് വേണം ഇത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. അതും നല്ലപോലെ പ്രീബയോട്ടിക്സിന് നല്ലതാണ്. അതിപ്പോൾ മാങ്ങയാണെങ്കിലും നാരങ്ങയാണെങ്കിലും ഗൂസ്ബെറി, ഗാർലിക്ക്, ഇതൊക്കെ തന്നെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ വെള്ളവും ഒഴിച്ച് കുറച്ച് സ്പൈസ് അല്ലെങ്കിൽ ചില്ലി ആണെങ്കിൽ പോലും, ചിലരൊക്കെ ഇപ്പം കാന്താരി മുളകൊക്കെ ഇടുമല്ലോ, അതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. പക്ഷെ ഒരുപാട് ഓയിലും ഒരുപാട് വിനീഗറൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് അതിനൊരു പ്രശ്നം വരുന്നത്. അപ്പം അത് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുക. ഹോം മെയ്ഡ് ആയിട്ടുള്ള നാച്ചുറലി ഫെർമെൻറ്റ് ചെയ്തെടുക്കുന്ന ഓവർലി പ്രൊസസ്ഡ് ആവാത്ത ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ വിത്തൗട്ട് ലൈക്ക് എക്സസീവ് വിനീഗർ ആൻഡ് പ്രിസർവേറ്റീവ്സ് ഏറ്റവും നല്ല ബാക്ടീരിയനെ ബെനിഫിഷ്യൽ ആക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പം ഡൈജഷനും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനായിട്ട് നിങ്ങൾ ഇതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ആഴ്ചയിൽ തന്നെ കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഇങ്ങനെ ഒരു ഒരു കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ആകുമെന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടാവുമല്ലോ അല്ലേ. ഈവൻ നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പം ക്യാരറ്റിനകത്ത് ബീറ്റ കാരോട്ടിൻ ആണുള്ളത്, അതിനെ തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്ത് റെറ്റിനോൾ ഫോമിലേക്കൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പം അങ്ങനത്തെ ഉള്ള രീതിയിൽ നമുക്കിത് ഭയങ്കരമായിട്ട് നമ്മളുടെ ബോഡിക്ക് സെറ്റാക്കാനായിട്ട് പറ്റും. അപ്പം ഇതും കൂടി പറഞ്ഞുകൊണ്ട് ഇനി ആരെങ്കിലും പറയുകയാണ് കൂടുതൽ ഉപ്പിലിട്ടത് കഴിക്കരുതെന്ന് പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ, അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞോളൂ, ദിസ് ഇസ് ഫോർ മൈ ഗട്ട് ഹെൽത്ത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ല ഡൈജഷന് വേണ്ടിയിട്ടൊക്കെ നല്ല ഒരു സംഭവമാണെന്ന് പറഞ്ഞാൽ മതി. അപ്പം ഇതും പറഞ്ഞ് നേരെ അടുത്ത പാട്ടിലേക്ക് പോകുമ്പോൾ, ഈ ഒരു വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കാത്തിരിക്കുന്നത് എന്താണ്? കിടന്നുറങ്ങാനാണോ? സമയം നിങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടിയാണോ? സിനിമ കാണാനാണോ? ഫുഡ് അടിക്കാൻ പോകാനാണോ? എന്താണ് വീക്കെൻഡ് പ്ലാൻസ്? അതും കൂടി പറയണേ. അപ്പം എന്തായാലും അത് പറയുമ്പോഴേക്കും നല്ലൊരു പാട്ടിലേക്ക് പോകാം. കെ എസ് ഹരിശങ്കറിൻ്റെ ഈ
ഇതിനിടയിൽ ജ്യോതിബാസ് ആൻഡ് ജിയോന്റെ ഗുഡ് മോർണിംഗ് ആൻഡ് ബ്യൂട്ടിഫുൾ മെസ്സേജസും വരുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഈ ഒരു പാട്ട് ഞാൻ ഡെഡിക്കേറ്റ്.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: ഞാൻ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഗജനിയിൽ നിന്നും കാർത്തിക് പാടി ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ട് തിരിച്ചു വരുന്ന സമയം ഇത് ഹോം ഡെലിവറിയാണ്. അഷ്ടമിയാണ് കൂടെയുള്ളത്. ഇന്ന് മെയ് 14th, അതായത് രണ്ട് ദിവസം മുമ്പ് ഏകദേശം അതിഗംഭീരമായിട്ടുള്ള ഒരു ഫിലിം ഫെസ്റ്റിവലിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത് തുടങ്ങിക്കഴിഞ്ഞ് ഇനി 23rd വരെ നമുക്ക് ഓരോ ആൾക്കാരുടെയും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന നമ്മുടെ ഫേവറേറ്റ് സെലിബ്രിറ്റീസിൻ്റെയൊക്കെ തന്നെ ഫീഡിലൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള സ്റ്റൈൽസും കാര്യങ്ങളും കാണാൻ പറ്റും. ഞാൻ പറയുന്നത് കാൻസ് ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ 79th എഡിഷൻ ആണ് ഇപ്പോൾ ദാ 2026 നടക്കുന്നത്, ഹാപ്പനിങ് ഇൻ കാൻസ്. ആൻഡ് ഇതിൽ ഇപ്പോൾ ഓൾറെഡി ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ആലിയ ഭട്ടിൻ്റെ ലുക്കാണ് കേട്ടോ. അതായത് ഇപ്പം ഓസ്കാർ കണ്ടസ്റ്റേഴ്സും അതുപോലെ ഭയങ്കര ലെജൻഡറി ഡിറക്ടേഴ്സും ഗ്ലോബൽ സിനിമയിൽ നിന്നുള്ള ആൾക്കാരും ഒരുപാട് പേരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇന്ത്യയിൽ നിന്നും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ ആലിയ ഭട്ടിൻ്റെ ലുക്ക്. അതിനോടൊപ്പം ആലിയനെ ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ആലിയനെ കമ്പയർ ചെയ്യുന്നത് ഐശ്വര്യ റായിയുടെ പണ്ടത്തെ കാൻസിലെ ഓരോരോ ലുക്ക് വെച്ചിട്ടാണ്, അതുപോലെ ദീപിക പടുക്കോണിൻ്റെ ലുക്ക് വെച്ചിട്ടും ഒക്കെ ഭയങ്കര കമ്പാരിസൺ. ഞാൻ ആലോചിക്കായിരുന്നു എവറി പേഴ്സൺ അല്ലെങ്കിൽ എവറി ഇൻഡിവിജ്വൽ ഹാസ് ദെയർ ഓൺ ഐഡൻറ്റിറ്റി. അവരൊക്കെ തന്നെ ഓരോ വർഷവും അവരുടെ ബെസ്റ്റായിട്ടാണ് അവർ വന്നിട്ടുള്ളത്. എന്നിട്ടും നമ്മൾ അവരെയൊക്കെ തന്നെ അവരുടെ ലുക്കിനെയൊക്കെ തന്നെ മാർക്ക് ചെയ്ത് അത് ശരിയായില്ല ഇത് ശരിയായില്ല എന്നൊക്കെ പറയാറുണ്ട്. ബട്ട് ദിസ് ടൈം ആലിയ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ക്യാൻസിൽ വന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ആദ്യം തന്നെ ഭയങ്കര രസകരമായിട്ടൊരു ഫ്ലോറൽ ഫീലിൽ വന്നൊരു അടിപൊളി ഒരു ഗൗണായിരുന്നു. അഫ്കോഴ്സ് അത് ക്യാൻസ് 2026 ലോറൽ പാരീസിൻ്റെ അതിനുശേഷം നേരൊരു പിങ്ക് അല്ലെങ്കിൽ ഒരു പീച്ച് കളർ, പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, പീച്ച് കളറിലൊരു ബ്യൂട്ടിഫുൾ ഗൗണിൽ വന്നിട്ട് ഓപ്പണിംഗ് നൈറ്റിൽ തിളങ്ങി എന്ന് തന്നെ വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഈ പറഞ്ഞ പോലെ ഒരു ഇനാഗ്രേഷൻ ഓഫ് ഭാരത് പവിലിയൻ്റെ ഇതിൽ വന്നിട്ടുള്ളത് ഒരു ഇന്ത്യൻ ടച്ചിലായിരുന്നു. അതിനൊരു ഏറ്റവും ഹൈലൈറ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ തന്നെ ഒരു ഇന്ത്യൻ ടച്ച് കൊണ്ടുവരാനായിട്ട് ചെറിയൊരു കൊട അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു അമ്പല്ല, അതിനോടൊപ്പം ഒരു ബിന്ദി ആൻഡ് ഓൾസോ കാലിന് നല്ല സിൽവർ കൊലുസ്, ഇതൊക്കെയാണ് ആള് പേരപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അഗെയിൻ ക്യാൻസിൻ്റെ തന്നെ അടുത്ത ഒരു ഇതിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റ് കളർ ഗൗണ്ട് ഇതിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിൽ തന്നെ കുറച്ചും കൂടി ഒരു ഡയമണ്ട് ഫീല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പം ലാസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് ഒരു നമ്മുടെ ബ്രിജിറ്റൺ ഫീലിലൊക്കെ, അതായത് ഡിയറസ്റ്റ് ജെന്റിൽ റീഡേഴ്സ് എന്നുള്ള ഫീലിലാണ് ഒരു ഇന്ത്യൻ ബ്രിജിറ്റൺ എങ്ങനെയുണ്ടാവുമോ അതേപോലത്തെ ഒരു ഫീലിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദാറ്റ് ലുക്ക് സോ ഗുഡ്, ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ആ ഒരു ലുക്ക്. അങ്ങനെ ഓരോ ലുക്കിലും ഭയങ്കര രസകരമായിട്ടാണ് ആലിയ ഭട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയും ഈ പറഞ്ഞ പോലെ ഓരോ ദിവസങ്ങളുള്ളത് കൊണ്ട് തന്നെ ആരൊക്കെ വരും, എന്തൊക്കെ സ്റ്റൈലിൽ വരും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ക്യാൻസ് പോലുള്ള അല്ലെങ്കിൽ ഈവൻ മെഡ്ഗാൽ, ഇപ്പം ലാസ്റ്റ് ടൈം നമ്മൾ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഇങ്ങനത്തെ ഫാഷൻ ഇവൻറ്റുകൾ വരുമ്പോഴും സെലിബ്രിറ്റീസിൻ്റെ ഔട്ട്ഫിറ്റുകൾ കണ്ട് ഭയങ്കരമായിട്ട് അതിനെയൊക്കെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അതൊക്കെ ഒരു ഇൻസ്പയറേഷൻ ആയിട്ട് എടുക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒക്കെ ഉണ്ട്. ഒരുപാട് ജെൻസി ആൾക്കാർ ഇപ്പം എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ തന്നെ ഇതൊക്കെ ഒരു ഇൻസ്പിറേഷൻ പോലെ എടുത്തിട്ട് അതിൻ്റെ തന്നെ റെപ്ലിക്കയൊക്കെ ഉണ്ടാക്കാനായിട്ടും ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് റിയലി ഗുഡ്. അത്രയും വലിയൊരു വേദിയിൽ പോയിട്ടുള്ള പല ഇൻ്റർനാഷണൽ ഡിസൈനേഴ്സിൻ്റെ സംഭവങ്ങളാണ് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രൈ ചെയ്യാനായിട്ടും ഒരുപാട് പേര് ശ്രമിക്കുന്നത്. ദാറ്റ്സ് വണ്ടർഫുൾ ഐഡിയ. എന്തായാലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് കൂടി കേട്ട് നമുക്ക് തിരിച്ചു വരാം. അതിനിടയിൽ ചില ഈ പറഞ്ഞ പോലെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അയച്ചിരിക്കുന്ന ആരാണ്? അൻവറാണ്. അൻവർ മെസ്സേജ് അയക്കൂ കേട്ടോ, എനിക്ക് ആ വീഡിയോ അയച്ചു തരും, എന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം എന്തായാലും സിദ്ധാർത്ഥ മേനോൻ ആൻഡ് ശ്രീയ പാടിയ ഒരു പാട്ടിലേക്ക്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
3: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
2: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
3: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
2: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ഹോം ഡെലിവറി

0: കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: This is home delivery only on Radio Suno 91.7 FM.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. അപ്പം നമ്മൾ ഹോം ഡെലിവറി വിശേഷങ്ങളിൽ ഓരോരോ കഥകൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഒന്ന് ക്യാൻസൽ വരെ പോയി, ഫാഷനിലേക്ക് ഒന്ന് പോയി തിരിച്ച് വന്നു. അപ്പോഴേക്കും എനിക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ആലിയ ഭട്ടിനെ ആക്ച്വലി കളിയാക്കുന്നതാണ് കുറേ വീഡിയോസ്. ശരിയാണ്, കുറേ പേരൊക്കെ ആ ഒരു ലുക്കിനെ കളിയാക്കുന്നുണ്ട്. ബട്ട് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷി വാസ് റിയലി ഗുഡ് ഇൻ ഈച്ച് ഔട്ട്ഫിറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓരോ ആൾക്കാരും ഓരോ രീതിയിൽ അവരവരുടെ സ്റ്റൈൽ കൊണ്ടുവരാൻ ാണല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് ആ ഫാഷനിൽ നിന്നും തിരിച്ച് ഈ പറഞ്ഞ പോലെ നമ്മുടെ വീടുകളിലേക്ക് എത്താം. വീടുകളിൽ നമുക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല പോലെ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന നമ്മുടെ വീട്ടിലെ ഇപ്പം അമ്മയായിരിക്കാം, അല്ലെങ്കിൽ സഹോദരി ആയിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ ആയിരിക്കാം, അവരൊക്കെ തന്നെ ഇത് ഭയങ്കരമായിട്ട് മറ്റേ കുഞ്ഞുനാള് മുതലേ ശീലിച്ച് അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ ആദ്യത്തെ ദിവസം മുതൽ പഠിച്ചു വരുന്നവരല്ല. അവരൊരു സമയം വരെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഒരുപാട് പേരുണ്ടാവാം ഫുഡ് ഉണ്ടാക്കി തുടങ്ങിയവർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ സ്വന്തമായിട്ട് ട്രൈ ചെയ്യണം, സ്വന്തമായിട്ടൊരു ഫുഡിൽ ഒരു സ്റ്റൈൽ കൊണ്ടുവരാനും. പിന്നെ ഇപ്പോഴൊക്കെ കൂടുതലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ മുൻപൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ പോലും ഉണ്ടാവില്ല. റെസിപ്പിയൊക്കെ നമുക്ക് കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ പോലെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അമ്മമാരുടെ അടുത്ത് നിന്നൊക്കെ കിട്ടിയിട്ട് വേണം അതെങ്ങനെയെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ കൂടെ കുറച്ച് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യും. പക്ഷേ ആൾ ഈ പറഞ്ഞ പോലെ ഒട്ടും അറിയാണ്ട് തന്നെ പഠിച്ചെടുത്ത് അത് ഓരോന്നും ഓരോന്നും ഉണ്ടാക്കി നോക്കി, അതിനുശേഷം ഇപ്പം എല്ലാ രാജ്യങ്ങളിലും ഓരോ ഫുഡ് കോമ്പറ്റീഷൻസ് നടക്കുമ്പോഴും ആ ഒരു ഇത് ജഡ്ജ് ചെയ്യാനായിട്ട് പോകുന്ന, അതിനോടൊപ്പം തന്നെ ഒരു ബുക്ക് തന്നെ, ഒരു റെസിപ്പി ബുക്ക് തന്നെ എഴുതിയിട്ടുള്ള ഒരാളാണ്. അപ്പം ആൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ ഇനി കുറച്ച് നേരം കൂടി ഉണ്ട്. അപ്പോൾ അപ്പോഴേക്കും എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് കേട്ടോ. ഇപ്പം രണ്ടുപേരോടും ചോദിക്കാൻ, ഇൻഫാക്ട് സ്ത്രീകളോട് ആദ്യം, നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കുക്കിംഗ് പഠിച്ചു തുടങ്ങിയത് എന്നാണെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയക്കണം കേട്ടോ. ഇപ്പം തന്നെ മെസ്സേജ് അയക്കണേ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് കുക്കിംഗ് സത്യത്തിൽ പഠിച്ചു തുടങ്ങിയത് എന്ന് ഉള്ള ഒരു ഒരു കൈൻഡ് ഓഫ് കാറ്റഗറി ആണെങ്കിൽ. അതിനോടൊപ്പം ആൺകുട്ടികളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ തന്നെ ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് നിങ്ങൾ കുക്കിംഗ് പഠിച്ചത് എന്നാണെങ്കിൽ അതും ഒന്ന് മെസ്സേജ് അയക്കൂ കേട്ടോ. 5000997-ലേക്ക്. അപ്പൊ എന്തായാലും ഈ രണ്ട് മെസ്സേജസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. 5000997-ലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചോളൂ. അപ്പോഴേക്കും നല്ലൊരു പാട്ട് വരികയാണ്, ദാസേട്ടൻ പാടിയ പാട്ട്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
4: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
5: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
4: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
6: This is Sairora here.
7: You're listening to
6: Radio Suno. Khattar ne priyapatta Radio Suno 91.7 FM.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

വെൽക്കം ബാക്ക് ടു കഥാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് മുൻപ് ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ ഒരു വിഷസ് കൊടുക്കാനുണ്ട് കേട്ടോ. അയച്ചിരിക്കുന്നത് മുഹമ്മദ് ഹാസിബാണ്. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളെ ഫ്രണ്ട് ചെപ്പുവിൻ്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യാവോ. ഇവിടെയുള്ള ജംഷി, രജീഷ്, ജംഷീർ, ഹാരിസ് ആണ് ഈ ഒരു റിക്വസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് വീക്കെൻഡിൽ നമുക്ക് നമ്മളൊക്കെ തന്നെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും അതുകൊണ്ട് ഈ ഒരു ഷോയിൽ ഒന്ന് ജസ്റ്റ് ഒരു വിഷ് കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നു. അപ്പോൾ ചെപ്പുവിനെ ഞങ്ങളുടെ വക ഹാപ്പി ബർത്ത്ഡേ കേട്ടോ.

അപ്പൊ ഹാപ്പി ബർത്ത് ഡേ ആൻഡ് ഓഫ് കോഴ്സ് വീക്കെൻഡ് ആണ്, അതുകൊണ്ട് തന്നെ ഫ്രണ്ടിനെ പിടിച്ചു നിർത്തി ആ ഒരു ട്രീറ്റ് ഒക്കെ മേടിച്ചോളൂ. ഇനി എന്നാലും നമുക്ക് നമ്മുടെ ആ ഒരു കുക്ക് ബുക്കിലേക്ക് കയറേണ്ട സമയമായിരിക്കുന്നു. സുനോ കുക്ക് ബുക്കിൽ ഇന്നത്തെ ദിവസം ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ചു ചോദ്യമുണ്ട്, അതായത് കല്യാണം കഴിഞ്ഞിട്ട് കുക്കിംഗ് പഠിച്ചവരുണ്ടോ, അതുപോലെ സ്വന്തമായിട്ട് നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം കുക്കിംഗ് പഠിച്ചവരുണ്ടോ, എങ്ങനെയാണ് നിങ്ങൾ കുക്കിംഗ് പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ ജാസറിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, പ്രവാസി ആയപ്പോഴാണ് ഞാൻ കുക്കിംഗ് പഠിച്ചതെന്ന്. ശരിയാണ് കേട്ടോ, ഒരുപാട് പേരുണ്ടാവും പ്രവാസി ആയതിന് ശേഷം കുക്കിംഗ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളത്. വീട്ടിലിരിക്കുമ്പം അമ്മ ഒരു ചായ, അമ്മ കുറച്ച് ചോറ്, അമ്മ ഇന്നെന്താ കഴിക്കാൻ, അമ്മ രാവിലെ ഉപ്പുമാവേ ഉള്ളോ വേറൊന്നും ഇല്ലേ, ഇതൊക്കെ തന്നെയായിരിക്കും സ്ഥിരം ഡയലോഗ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓർഡർ ഇടൽ മാത്രമായിരിക്കും. പക്ഷേ ഇപ്പം ഓർഡർ ചെയ്തിട്ട് കാര്യമില്ല, സ്വന്തമായിട്ട് കുക്ക് ചെയ്താൽ കുറച്ചൊക്കെ ലാഭിക്കാം, കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ പുറത്ത് ഭക്ഷണം കഴിച്ച് നമ്മുടെ ഹെൽത്ത് കളയണ്ട എന്നൊക്കെ വിചാരിക്കുന്നവർ കുക്കിങ്ങിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ അബൂബക്കറിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, ഞങ്ങൾ രണ്ടുപേരും ആഫ്റ്റർ മാരേജ് ആണ് പഠിച്ചതെന്ന്. ഹാ, അത് ശരിയാട്ടോ, ഒരുപാട് പേര് ഒരു എന്താ പറയുക ഒരു 50-50 കൈൻഡ് ഓഫ് കുക്കിംഗ് പഠിക്കുന്നവരുണ്ട്. ഒന്ന് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒരാൾ ചിലപ്പം കുക്ക് ചെയ്യാൻ സൂപ്പർ ആയിരിക്കാം, പക്ഷെ ഒരാൾ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വെജിറ്റബിൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും, മറ്റൊരാൾ ഈ പറഞ്ഞ പോലെ നോൺ വെജ് കുക്ക് ചെയ്യാൻ അടിപൊളിയായിരിക്കും, ഒരാൾ വെജ് കുക്ക് ചെയ്യാൻ സൂപ്പർ ആയിരിക്കും. ഇങ്ങനെയുള്ള ചില കപ്പിൾസും ഉണ്ട്. അന്നും ഇന്നും കുക്കിംഗ് അറിയില്ല, അതെനിക്ക് ഇഷ്ടപ്പെട്ട അമീനെ, അത് നല്ല അടിപൊളി മെസ്സേജ് ആയിരുന്നു കേട്ടോ. ഞാൻ പ്രവാസി ആയതിനു ശേഷമാണ് എല്ലാതും പഠിച്ചത്. ഓക്കെ ഓക്കെ ഫൈൻ, കുക്കിംഗ് ആയാലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ തരണം ചെയ്യാനാണെങ്കിലും, ഓഹ് ആ പ്രതിസന്ധിയായിട്ടുള്ള ഘട്ടങ്ങളൊക്കെ തന്നെ തരണം ചെയ്ത് ഇത്ര വരെ എത്തിയില്ലേ, അത് മതി അനസേ അല്ലേ, വേറെ ഒന്നും വേണ്ട. നമുക്ക് ഈ പറഞ്ഞ ഓരോരോ സിറ്റുവേഷൻസൊക്കെ നമ്മളിങ്ങനെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകുമ്പോണ്ടല്ലോ, ഇനി ഭാവിയിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് വന്നാലും പിടിച്ചിരിക്കാൻ പറ്റുമെന്നേ, അതാണ് അതിൻ്റെ ഒരു വലിയ കാര്യം. എന്തായാലും കുക്കിംഗ് ആണെങ്കിലും എല്ലാം പഠിച്ചത് ഈ ഒരു സമയത്താണെന്ന് പറഞ്ഞിട്ട് പ്രവാസ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും പ്രവാസ ജീവിതത്തിൽ ചിലപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് അവരുടെ ഒരു ഫ്രണ്ട്സിലോ അല്ലെങ്കിൽ അവരുടെ റൂമിലോ, പ്രത്യേകിച്ചും ഒരു ബാച്ചിലർ റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബെസ്റ്റ് ഷെഫ് ഉണ്ടാവും. നമുക്ക് എത്രയൊക്കെയാണെന്നുണ്ടെങ്കിലും ആളുടെ ആ ഒരു ഫ്രൈഡേയിലെ ബിരിയാണിയോ എന്തെങ്കിലും ഒരു സാധനം കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ റിക്വസ്റ്റ് ചെയ്യട്ടെ, പൊന്നെ ചേട്ടാ ഒന്ന് ഉണ്ടാക്കി തരുമോ, അല്ലെങ്കിൽ എൻ്റെ ഇക്ക നമുക്ക് ആ ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ ഈ ഫ്രൈഡേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരാളുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ അല്ലേ. അപ്പം എന്തായാലും ഇങ്ങനെ കുറച്ച് കഥകളൊക്കെ നമ്മൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനി എൻ്റെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യും, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മുടെ സുനോ കുക്ക് ബുക്ക് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സുനോ കുക്ക് ബുക്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിലുള്ള ആ ഒരു ബെസ്റ്റ് ഷെഫിനെയും കൂടി മെൻഷൻ ചെയ്യാട്ടോ, അത് നിങ്ങളാണെങ്കിലും ഭാര്യയാണെങ്കിലും അമ്മയാണെങ്കിലും അതല്ല റൂമിലുള്ള ഐക്കയാണെങ്കിലും നേരെ മെസ്സേജ് അയച്ചോ, അവർക്ക് വേണ്ടി നമുക്ക് നല്ലൊരു പാട്ട് വെച്ചു കൊടുക്കാം.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്. അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
1: അതെ, CB 2026 Million Riyals ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Riyals ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ, 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
5: Joy Alukasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgut thodangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
7: in association with
8: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
9: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ outdoor campingനും barbecuesനും ആവശ്യമായതെല്ലാം ഒരുക്കി Daiso.
10: Daiso, let's make every outing unforgettable.
11: And
12: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
13: Home deliveries.

0: വചനങ്ങളിലൂടെ. ഒരുവൻ രോഗിയായാൽ അവനെ നിങ്ങൾ സന്ദർശിക്കണം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരമാങ്കിനുള്ള സമയം.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
2: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
1: May 14 to 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
2: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
1: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ താജുദ്ദീൻ വടകര.
5: യു ആർ ലിസണിംഗ് ടു
4: ഖത്തറിന്റെ സ്വന്തം റേഡിയോ സ്റ്റേഷനായ റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: ഹോം ഡെലിവറി.
6: ഹോം ഡെലിവറി വിശേഷങ്ങളുമായി അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും നമ്മൾ കുറച്ച് മുൻപ് പ്രവാസത്തിൽ എത്തിയതിനു ശേഷം ഭയങ്കര വലിയ ഷെഫായ ആൾക്കാരുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ആൾക്കാരുടെയും മെസ്സേജ് ഇങ്ങനെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് അമീൻ്റെ വേറൊരു മെസ്സേജ് ഇഷ്ടപ്പെട്ടു. പപ്പടം വറുക്കും, കെറ്റിലിൽ വെള്ളം ചൂടാക്കി ടീ ഓർ കോഫി ഉണ്ടാക്കും, നൂഡിൽസ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്ക് ഭയങ്കര ഇൻസ്റ്റൻറ്റ് സംഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. ഇതുപോലെ കുറേ ആൾക്കാരുണ്ടാവും എന്ന് എനിക്കറിയാം. ഈ പറഞ്ഞ പോലെ പപ്പടം വറുക്കാൻ മാത്രം എനിക്കറിയാമെന്ന് വിചാരിച്ചിരിക്കുന്നവർ, അതേ ആൾക്കാരോട് പറയാനുള്ളത് നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ, അതും ഒരു ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ കുറച്ച് ഉള്ളി ഒന്ന് വരട്ടിയിട്ട് അതിലേക്ക് നൂഡിൽസ് ഒന്ന് ബോയിൽ ചെയ്ത് ആ മസാലപ്പൊടി ഇട്ടിട്ട് അങ്ങ് സെറ്റ് ചെയ്ത് നൂഡിൽസ് കഴിക്കാൻ അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നൂഡിൽസിന് പകരം അതുപോലെ തന്നെ കുറച്ച് മുട്ട എങ്ങോട്ടേക്ക് പൊട്ടിച്ചൊഴിച്ച് ഒന്ന് ചിക്കി എടുത്തു കഴിഞ്ഞാൽ സംഭവം. മോർണിംഗ് എന്തെങ്കിലും ഇപ്പോൾ ദോശ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവത്തിൻ്റെ കൂടെ ഈ മുട്ട ചിക്കി ചെയ്ത് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈവൻ ഉച്ചയ്ക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന ചോറിൻ്റെ കൂടെ അത് കഴിക്കാൻ പറ്റും. അതിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് ജസ്റ്റ് കുരുമുളക് പൊടി മാത്രം ഇട്ടാൽ മതി. നല്ല എരിവും നല്ല ഉപ്പും കാര്യങ്ങളൊക്കെ തന്നെ സെറ്റായിരിക്കും. ഇനി അതല്ല എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു സംഭവമാണ് എല്ലാ ഫുഡ് ഐറ്റത്തിൻ്റെ കൂടെ, അതായത് ഇപ്പം ചോറിൻ്റെ കൂടെ, തൈര് സാധനത്തിൻ്റെ കൂടെ, അതായത് ഞാൻ ലഞ്ചാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അതിൻ്റെ ഒക്കെ കൂടെ പോകാൻ പറ്റുന്ന മറ്റൊരു ഐറ്റമാണ് പൊട്ടറ്റോ ഫ്രൈ എന്ന് പറയുന്നത്. സിമ്പിളാണ്, പൊട്ടറ്റോ ജസ്റ്റ് ഒന്ന് അരിഞ്ഞാൽ മാത്രം മതി. അതിനെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ മുളക് പൊടിയും സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കുറച്ച് കുറച്ചിട്ടിട്ട് ഒന്ന് അതിനകത്തൊന്ന് സെറ്റായി കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് അങ്ങ് വറുത്തെടുത്താൽ മതി. ഈ പറഞ്ഞ നൂഡിൽസ് പോലെയൊക്കെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു സംഭവമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഐറ്റം എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, നാട്ടിലൊക്കെയാണെങ്കിൽ ഈ ചക്കക്കുരു ഉണ്ടാവുമല്ലോ, ഈ ചക്കക്കുരു വെഴുക്കുരുട്ടി ഉണ്ടാക്കും. അതായത് കുറച്ച് ഈ പറഞ്ഞ പോലെ അതിലേക്ക് ഉപ്പും മുളകുപൊടി മാത്രം, സോറി മുളകുപൊടി ഇടത്തില്ല, ഉപ്പും പിന്നെന്തായിരുന്നു, കുരുമുളക് പൊടിയാന്ന് തോന്നുന്നു, കുരുമുളക് പൊടി ഇടല്ലോ, കുറച്ച് ഉപ്പ് മാത്രമാണെന്നാണ് എൻ്റെ വിശ്വാസം. വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കും. അതും ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരിടും. ആ എൻ്റെ വീട്ടിൽ കുറച്ച് ഒരു പിഞ്ച് കായുള്ളൂ കേട്ടോ, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് സാധനം വെച്ച് മാത്രം ചെയ്യാൻ പറ്റുന്നത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. യു ക്യാൻ ഡു ഇറ്റ്. എന്തായാലും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി വലിയ ബുക്ക് വരെ എഴുതിയെടുത്ത ഒരാളെ കുറിച്ചിട്ടും ആളുടെ കഥകളും ഒക്കെ തന്നെയാണ് നിങ്ങൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. സുനോ കുക്ക് ബുക്കിൽ അടുത്ത ആ ഒരു ഫുൾ മണിക്കൂറിൽ കുറച്ച് വിശേഷങ്ങളായി നമ്മുടെ കൂടെ ഷെഫ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഈ ഷെഫ് എങ്ങനെയാണ് ഷെഫ് ആയതെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പം ആ ഷെഫിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് കേട്ടോളൂ. ആൻഡ് യു എയിൽ നിന്നും ആൾ ഖത്തറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു, ഇവിടെ നിന്ന് മസ്കറ്റിലേക്ക് പോകുന്നതിനിടയിലാണ് ഞാൻ പിടിച്ചു നിർത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഷെഫിൻ്റെ വിശേഷങ്ങൾ കേൾക്കാൻ കേട്ടുകൊണ്ടിരിക്കുക കഥൻ്റെ ഫേവറേറ്റ് വീഡിയോ സ്റ്റേഷൻ. അതിനിടയിൽ നൂഡിൽസിൽ ക്രഷ്ഡ് ചില്ലി ആഡാക്കിയാൽ സൂപ്പറാണ് വിത്ത് എഗ്സ്. ഓഹ്, എനിക്ക് വയ്യ, ടിപ്സൊക്കെ തരുന്നുണ്ടല്ലോ. എന്തായാലും ഇവിടെ മെസ്സേജിൽ ടിപ്സും അതുപോലെ തന്നെ കുക്കിംഗ്, സിമ്പിൾ കുക്കിംഗിന്റെ ഹാക്കുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം. കൽഹോനഹയിൽ നിന്നും നല്ലൊരു പാട്ടിന സമയം. സോ തിരിച്ചു വരുമ്പോൾ നമ്മുടെ കൂടെ ആ ഒരു ഗസ്റ്റ് ഉണ്ടാവും കേട്ടോ.

0: കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: This is home delivery only on Radio Suno 91.7 FM.
2: ഇന്ന് എന്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ജോയിൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഏറ്റവും നല്ല രീതിയിൽ ഭക്ഷണം വിളമ്പാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. ആൻഡ് ഐ എം റിയലി ഹാപ്പി, കാരണം അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്, ഷെഫ് ഫജീദ. ഹായ്, വെൽക്കം ടു റേഡിയോ സുനോ.
3: ഹായ്, താങ്ക് യു.
2: ഒരുപാട് റിയാലിറ്റി ഷോസ് ആണെങ്കിലും ലൈവ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ജഡ്ജ് ചെയ്യാനായിട്ട് പലയിടങ്ങളിലേക്ക് പോകാറുണ്ട്. ഇപ്പം ജി സി സി കൺട്രീസ് ആണെങ്കിലും ഒക്കെ തന്നെ ട്രാവൽ ചെയ്യാറുണ്ട്. ആൻഡ് ഇപ്പൊ ഖത്തറിൽ വന്നിരിക്കുകയാണ്. ആൻഡ് ഐ എം ഹാപ്പി ആൻഡ് ലക്കി ടു ഹാവ് യു ഹിയർ വിത്ത് മീ.
3: താങ്ക് യു സോ മച്ച്.
2: ഓഫ്കോഴ്സ്. അപ്പോൾ ഫജീദ എന്ന് പറയുന്ന ഒരു ഷെഫ്, എങ്ങനെയാണ് ആ ഒരു പാഷൻ തുടങ്ങിയത് ഫജീദയിൽ?
3: പാഷൻ ചെറുപ്പം തൊട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു കുക്ക് ചെയ്യാൻ. സ്കൂളിലുള്ളപ്പോ ഒക്കെ നമ്മൾ ചെറിയ ചെറിയ ഡെസേർട്സ് അങ്ങനത്തെ ഒക്കെ ചെയ്ത് അനിയത്തിമാർക്കൊക്കെ കൊടുക്കായിരുന്നു. അവരാണ് എന്റെ പരീക്ഷ. ഉപ്പൊക്കെ നല്ലൊരു കുട്ടിക്കായിരുന്നു, പക്ഷെ ഉപ്പ് അങ്ങനെ വല്ലാതെ കുറ്റം അറിയൊന്നുമില്ല. എന്തുണ്ടാക്കി കൊടുത്താലും ആ മോളെ നല്ലായിട്ടുണ്ട്, അടുത്ത പ്രാവശ്യം ഒന്നും കൂടി നമുക്ക് തന്നെ, അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ അനിയത്തിമാര് പറയുന്നത് എന്തും സ്വീറ്റ്സ് ആയിരിക്കും മിക്കവാറും അവരൊക്കെ പറയാം. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മള് അത് ഞാൻ കൊടുക്കും. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് നമ്മള് മെയിൻ ആയിട്ടുള്ള കുക്കിങ്ങിലേക്ക് കടക്കുന്നത്. അപ്പം ചോറൊക്കെ അപ്പോഴാണ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്.
2: സീരിയസ്ലി,
3: അതുവരെ അങ്ങനത്തെ ഒന്നും നമ്മൾ കുക്ക് ചെയ്യുന്നില്ല. ഈ ചെറിയ ചെറിയ അന്നൊന്നും പിന്നെ ഇപ്പോഴത്തെ പോലെ എന്താ പറയാ, യൂട്യൂബോ അതൊന്നും ഇല്ലല്ലോ. നമ്മൾ ഈ പേപ്പറിലും മാഗസിൻസിലും വരുന്നത് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ആ സമയത്ത് നമ്മൾ സ്റ്റോർ ചെയ്തിരുന്ന, നമ്മൾ ഡയറിയിൽ വെച്ചിരുന്നത്.
2: അതെ, അന്നത്തെ റെസിപ്പികൾ ഇങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത്.
3: കല്യാണം കഴിഞ്ഞ് പോകുമ്പോ ഞാൻ ഉമ്മാടെ അടുത്തുനിന്ന് ഉമ്മാടെ റെസിപ്പീസ് എഴുതി കൊണ്ടുപോയിരുന്നു. ഇപ്പോഴും എന്റെ അടുത്ത് ആ ഡയറി ഉണ്ട്.
2: റിയലി?
3: ഞാനത് എഴുതി വെച്ച് അതായിരുന്നു എന്റെ ഫസ്റ്റ് കുക്കിംഗ് റെസിപ്പി. പിന്നെ അതിൽ ഞാൻ തന്നെ എന്റേതായ
2: രീതികൾ
3: മാറ്റി മാറ്റിയിട്ടാണ് പിന്നെ പുതിയ പുതിയ റെസിപ്പീസ്.
2: അപ്പൊ അത് കഴിഞ്ഞിട്ടാണോ ഷെഫ് എന്നുള്ള രീതിയിലേക്ക് അതൊരു പ്രൊഫഷൻ ആക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക്?
3: അതെ, അത് കുറെ നമ്മള് വീട്ടിൽ തന്നെ എല്ലാം പരീക്ഷിച്ച് പിന്നെ 2018 ഞാൻ എന്റെ കുക്ക് ബുക്ക് റിലീസ് ചെയ്തു. ഷാർജ ബുക്ക് ഫെസ്റ്റിവലില് ലോഞ്ച് ചെയ്തു ഒരു 100 റെസിപ്പീസ് ഉള്ള ഒരു ബുക്ക്.
2: ഒരു നെക്സ്റ്റ് ലെവൽ ടു ദ കരിയർ.
3: യെസ്.

0: 91.7 FM.
1: Qatar's happiness frequency. Radio Sunil.
2: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
3: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ.
4: ഇത് നമ്മ ടൈം.
3: കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
5: Distributed by Fars Film.
6: Action.
7: Mone Dinesha, Adimohamana, Adimoham.
6: Horror.
8: Thanikku pogan anuvada illa.
6: Or drama.
9: Ente kudumbam, ente swargaraj.
6: Ishta genre idanengilum ivide ticket ready. Radio Sino Cinematic Universe Matinee Mashup. ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
10: Brought to you by Safari, world class shopping experience, Doha, Qatar, and
11: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
12: Hi everyone, this is Vijay Shudas.
13: You're listening to
12: Radio Suno 91.7 FM.

0: ഹോം ഡെലിവറിയിൽ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഷെഫ് ഫജീദയാണ്. ഇപ്പൊ പല കൺട്രീസിലും നടക്കുന്ന ലൈവ് കുക്കിംഗ് കോമ്പറ്റീഷനിലെ പാനൽ ഓഫ് ജഡ്ജസിൽ ഒരാൾ. ഈ ഫുഡ് ജഡ്ജ്മെന്റ് പാനൽസിലേക്കൊക്കെ എത്തുന്ന ആ ഒരു സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു?
1: ചെറിയ ചെറിയ കോണ്ടസ്റ്റ് ഒക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു, ഞാൻ കുക്കിംഗ് കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുമായിരുന്നു. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അതിന്റെ ജഡ്ജിങ്ങിലേക്ക് മാറി.
0: ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ജി സി സിയിൽ കുറെ സ്ഥലങ്ങളിലാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ ജഡ്ജ്മെന്റിനൊക്കെ വേണ്ടി പോകും. മെയിൻ ആയിട്ട് മീഡിയ വണ്ണിന്റെയും വേണ്ടി
1: അല്ലെ, മീഡിയ വണ്ണിന്റെ സ്റ്റാർ ഷെഫിന്റെ മെയിൻ ഒരു ജഡ്ജാണ്.
0: സെറ്റിൽഡ് ഇൻ യു എ ആണ് അല്ലെ? ഓക്കെ. നാട്ടിൽ എവിടെയാണ്? അപ്പൊ
1: നാട്ടിലെ തൃശ്ശൂർ വടക്കാഞ്ചേരി.
0: അപ്പൊ ഈ പറഞ്ഞ പോലെ ഡെസേർട്സ് ആണോ അതോ നമുക്ക് നല്ല നാടൻ ഫുഡാണോ അതോ ഒരു കോണ്ടിനെന്റൽ വേറെ എന്തെങ്കിലും ഒരു ക്യുസീൻ ട്രൈ ചെയ്യാനാണോ ഫജീദയ്ക്ക് കൂടുതൽ ഇഷ്ടം?
1: പുറത്തിറങ്ങുമ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ അറബിക് ഫുഡ്, ലബനീസ് അങ്ങനത്തെ ഒക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടം. കാരണം നമ്മൾ നാടൻ എന്തായാലും നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യും, അപ്പൊ പിന്നെ പുറത്തു പോയി നമുക്ക് അത് അധികം അങ്ങനെ ട്രൈ ചെയ്യാൻ തോന്നില്ല. നമുക്ക് മറ്റുള്ള ക്യുസീൻസ് ആണ്, തായ് ആയാലും അങ്ങനത്തെ ഒക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടം.
0: ഇഷ്ടം പക്ഷെ കുക്ക് ചെയ്യാൻ?
1: കുക്ക് ചെയ്യാൻ എല്ലാം ഇഷ്ടം, എല്ലാ പുതിയ റെസിപ്പീസും ട്രൈ ചെയ്തൊക്കെ ഭയങ്കര
0: ഭയങ്കര ഇഷ്ടമാണ്.
1: ബേക്കിംഗ് നല്ല ഇഷ്ടമാണ്.
0: ബേക്കിംഗ് ആണ് പാട്, കറക്റ്റ് അളവാണ് അല്ലെ? ഭയങ്കര പാടാണ്. മറ്റേ നമുക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി ഒന്നും അങ്ങോട്ട്
1: ഇങ്ങോട്ട് മാറ്റിയിട്ടാലും കുഴപ്പമില്ല, ചെറിയ ടേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് പറ്റി. പിന്നെ എത്ര നമ്മള് റെസിപ്പി, ഇപ്പൊ എന്റെ റെസിപ്പി വേറൊരാൾ ഉണ്ടാക്കിയാലും സെയിം ടേസ്റ്റ് എന്തായാലും കിട്ടില്ല.
0: ഇപ്പൊ പ്രവാസികൾക്കൊക്കെ പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഡെസേർട്ട് ഓർമ്മയിലുണ്ടോ?
1: പെട്ടെന്ന് നമുക്ക്, ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ കോക്കനട്ട് പുഡിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണത്. പക്ഷെ അത് അധികം ടൈം വേണ്ട, വേഗം സെറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു റെസിപ്പിയാണ്.
0: എങ്ങനെയാണെന്ന് ആ റെസിപ്പി ഒരു ചെറിയ ഒരു ഗ്ലിംസ് തരുമോ?
1: ഓ ഷുവർ. അതില് അധികം ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല. നല്ല കോക്കനട്ട് മിൽക്ക്, ഒരു കുറച്ച് കണ്ടൻസ് മിൽക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട്, പിന്നെ ക്രീമും പിന്നെ ജെലറ്റിനും, അത്രേ ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് അതിന്റെ മുകളിൽ നമ്മുടേതായ ഇഷ്ടത്തിന് നട്ട്സോ എന്തെങ്കിലുമൊക്കെ പൊടിച്ചിട്ട് സെറ്റ് ആയതിനു ശേഷം അങ്ങനെ ഉപയോഗിക്കാം.
0: ഓക്കെ ഓക്കെ.

0: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
1: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
0: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
1: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
0: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: സുനോ, ബോളിവുഡ്.

0: ഭക്ഷണം വീട്ടിലുണ്ടാക്കുന്നത് ഒരു പാഷനായി എടുത്ത ഒരു ഷെഫ് ഇപ്പൊ പല കൺട്രീസിലും നടക്കുന്ന ലൈവ് കുക്കിംഗ് കോമ്പറ്റീഷനിലെ പാനൽ ഓഫ് ജഡ്ജസിൽ ഒരാൾ. ഹോം ഡെലിവറിയിൽ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ഷെഫ് ഫജീദയാണ്. അപ്പൊ ഇനി എന്തായാലും എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഒരു സ്ഥലത്തേക്ക് പോവാണ്, മസ്കറ്റിലേക്ക് പോവാണ് അടുത്തൊരു ജഡ്ജ്മെന്റിന് വേണ്ടിട്ട് അല്ലേ. സോ വാട്ട് ഈസ് ദാറ്റ് വൺ തിങ് ജഡ്ജ്മെന്റിന് പോകുമ്പോൾ എക്സൈറ്റ് ചെയ്യാറ് ഫജീദനെ?
1: അത് ഓരോ സ്ഥലത്തും നമുക്ക് എൻട്രീസ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ വീഡിയോസ് നമുക്ക് വരും, അതിൽ നിന്നാണ് നമ്മൾ ഫൈനലിസ്റ്റുകളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്.
0: ഓക്കെ,
1: അപ്പൊ അതിൽ നമ്മൾ കാണുന്ന ചില ഡിഷസ് ഉണ്ടല്ലോ, അപ്പൊ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും, ഓക്കെ ഈ ഡിഷിന്റെ ടേസ്റ്റ് എന്തായിരിക്കും. അപ്പൊ അത് നമുക്ക് അവിടുന്ന് കിട്ടുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ്.
0: പിന്നെ എനിക്ക് ഈ ക്രിയേറ്റിവിറ്റി അതിന്റെ പ്രസന്റേഷൻ,
1: നമുക്ക് ഇപ്പം വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ അതിന്റെ പ്രസന്റേഷൻ ഇസ് ലൈക്ക് എന്താ പറയാ, ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഫുഡ് പ്രസന്റ് ചെയ്യുന്ന പോലെയാണ് അവർ പ്രസന്റ് ചെയ്യുക. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്.
0: ഓക്കെ, ഈയൊരു ഷെഫ് ഫജീദിനെ മാറ്റി നിർത്തിയിട്ട് ഞാൻ ഫജി എന്ന് പറയുന്ന ഒരാളോട് ചോദിക്കുകയാണ്, ഫുഡ് കഴിക്കാൻ പോകുമ്പോ ലുക്ക് കണ്ടിട്ട് കഴിക്കുമോ അതോ ടേസ്റ്റ്? ഓക്കെ, ലുക്ക് അത്ര ഇല്ല എന്നാലും ടേസ്റ്റ് ഓക്കെ ആണോ നോക്കാം എന്ന് ചോദിച്ചാൽ മനസ്സില്ലാതെ മനസ്സോടെ കഴിക്കുമോ?
1: ലുക്ക് എന്തായാലും നമുക്ക് ആദ്യം ഐസ് അല്ലേ, ആദ്യം നമ്മുടെ വിഷൻ ആണ് വരിക.
0: ഓക്കെ,
1: ചിലത് കാണുന്ന പോലെ ആയിരിക്കില്ല, അത് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ചിലത് നമുക്ക് ചിലപ്പോ സ്മെല്ലായിരിക്കും. കാരണം എന്റെ വർക്കും അതാണ്, ഞാൻ വർക്ക് ചെയ്യുന്നതും അങ്ങനെ ഒരു ഫീൽഡില്ല. ഞാൻ ഇന്റർനാഷണൽ ഫ്ലേവേഴ്സ് ആൻഡ് ഫ്രീക്വൻസിൽ സെൻസറി പാനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം.
0: ദാറ്റ്സ് സംതിങ് ന്യൂ.
1: ജോയിൻ ചെയ്തപ്പോഴാണ് ഇങ്ങനത്തെ വർക്ക് ഉണ്ടെന്ന് തന്നെ നമ്മൾ അറിയുന്നത്.
0: ഓക്കെ, ഒരു സ്പൈസി ആളാണോ സ്വീറ്റ് ടൂത്ത് ഉള്ള ആളാണോ?
1: സ്വീറ്റ്.
0: സ്വീറ്റ്. ഏറ്റവും ഇഷ്ടമുള്ള സ്വീറ്റ് എന്താണ്?
1: അങ്ങനെ ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ പേസ്ട്രീസ് ആണ് കൂടുതൽ.
0: കോഫി ഓർ ടീ?
1: കോഫി. എപ്പോ വേണമെങ്കിലും കോഫി എന്ന് പറഞ്ഞാൽ റെഡിയാണ്.
0: ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റിന് രണ്ട് ടൈപ്പ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഒന്ന് ദോശ, ഇഡ്ലി, അങ്ങനത്തെ ആയിട്ടൊരു വെജ് കൈൻഡ് ഓഫ് ഒരു ബ്രേക്ക്ഫാസ്റ്റ്. നേരെ തിരിച്ച് നമ്മൾ മലബാറിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല പത്തിരിയും ഇറച്ചിയും അങ്ങനെ, ഇതിൽ രണ്ടിലും ഇത് ചൂസ് ചെയ്യും.
1: ഇത് സത്യം പറഞ്ഞാൽ ദോശയായിട്ട് എത്ര വലിയ താല്പര്യമില്ല.
0: ഇല്ല, എന്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ,
1: നമ്മുടെ നാടൻ ബ്രേക്ക്ഫാസ്റ്റിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെടുന്നത്
0: ബ്രെഡും ടോസ്റ്റും. ഈ പറഞ്ഞൊരു ബുക്ക് ഉണ്ടല്ലോ, 100 റെസിപ്പീസ് അല്ലേ, അത് ഇപ്പോഴും അവൈലബിൾ ആണോ?
1: ഇറ്റ്സ് അവൈലബിൾ മോർ ഇൻ UAE, ആമസോണിലൊക്കെ ഉണ്ട്.
0: ആൻഡ് ഓൾസോ റെസിപ്പീസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ആളുടെ അപ്ഡേറ്റ് അറിയണം എന്നുണ്ടെങ്കിൽ ഈവൻ ഫജീസ് ഹോട്ട് പോട്ട് അല്ലേ, എന്താണ് ഈ ഹോട്ട് പോട്ട്?
1: അത് എന്താ ഫുഡിനോട് റിലേറ്റഡ് ആണല്ലോ എന്റെ പേജ്. അപ്പൊ ഞാൻ ആ ഒരു ഇതില് ഹോട്ട് പോട്ട് നിട്ടതാണ്.
0: ഈ ഹോട്ട് പോട്ട് ആക്ച്വലി ഏഷ്യൻസിന് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആണ്.
1: പേര് ഞാൻ ഇടുന്ന 2010
0: ബട്ട് ഇപ്പോ കൊറിയൻ ചൈനീസിലൊക്കെ ഹോട്ട് പോട്ട് ഇസ് ലൈക് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു.
1: ഞാൻ എന്റെ ഒരു ഇഷ്ടത്തിന് അങ്ങനെ ഇട്ടു എന്ന് മാത്രം. 2010 ഞാൻ ബ്ലോഗ് എഴുതുന്ന സമയത്ത് അന്ന് വീഡിയോസ് ഒന്നും ഇല്ല, ഫോട്ടോ എടുക്കുന്നു ബ്ലോഗിൽ എഴുതുന്നു ഇടുന്നു.
0: എനിവേ, ഈ ഒരു ഹോട്ട് പോട്ട് ഇങ്ങനെ തന്നെ പോട്ടെ, ആ ഒരു പാഷൻ ഇങ്ങനെ തന്നെ പോട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.
1: താങ്ക് യു സോ മച്ച്.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽ ബക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: ഹലോ, നമസ്കാരം. ഞാൻ അജു വർഗീസ്.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ 88.7 FM.

0: വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ അശ്വമിയാണ് കൂടിയുള്ളത്. ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് നമ്മുടെ കൂടെ ഒരു ഷെഫാണ് ഇത്രയും നേരം സംസാരിച്ചു കൊണ്ടിരുന്നത്. ആളുടെ ജീവിതത്തിലെ ഈ പറഞ്ഞ പോലെ കുക്കിങ്ങിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പാഷനിലേക്കുള്ള വരവ്, ആളുടെ റെസിപ്പീസ് അടങ്ങുന്ന ഒരു ബുക്കിന്റെ പ്രദർശനം, അതിനോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ഇതിനിടയിൽ നമ്മൾ കുറച്ചു മുൻപ് ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ട്, അതായത് പ്രവാസ ജീവിതത്തിൽ വന്നതിന് ശേഷം കുക്കിംഗ് പഠിച്ചിട്ടുള്ള ആൾക്കാര് ഇപ്പോഴും മടിയുള്ള ഒരു വലിയ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ല, ജസ്റ്റ് തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോകുന്നു എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പി, അതാണ് ഞാൻ ഇനി പറഞ്ഞു തരാനായിട്ട് പോകുന്നത് കേട്ടോ. അഥവാ അങ്ങനെ മടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല ഉച്ചഭക്ഷണം റെഡിയാണ്.
1: ടേസ്റ്റ് ഓഫ് ദി ആവർ ബ്രോട്ട് യു ബൈ ബിഎംആർ പഴവ വില്ലേജ്, സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
0: അപ്പൊ ബിരിയാണി മക്കാനി, അതായത് BMR, അവിടെ ചെന്ന് നിങ്ങളുടെ ഏറ്റവും ഇഷ്ട ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചോളൂ. വീക്കെൻഡ് ഒക്കെ അല്ലേ, ഇന്ന് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് BMR ചെല്ലുക. ലഞ്ചിന് എത്താൻ പറ്റിയില്ലെങ്കിലും ഡിന്നറിന് വേണ്ടി എത്തുക. അവിടെ ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ നല്ല സൗകര്യമുണ്ട്, അപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ മറക്കരുത്. അപ്പോ ഉച്ചഭക്ഷണം അല്ലേ, ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി അച്ചാറിന്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ. ഇത് ചില്ലർ അച്ചാറൊന്നല്ല കേട്ടോ, ചിക്കൻ അച്ചാറാണ്. എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സോ ബേസിക്കലി ഇതിന് വേണ്ടത് ബോൺലെസ് ചിക്കന്റെ പീസസ് ആണ്. അത് ചെറുതായിട്ട് ഇങ്ങനെ നമുക്ക് അരിഞ്ഞ് വെക്കാം, കാരണം അച്ചാറല്ലേ, അപ്പൊ അതനുസരിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കുന്നതായിരിക്കും ബെറ്റർ. എന്നിട്ട് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ല രീതിയിൽ അത് നമുക്ക് മാറിനേറ്റ് ചെയ്ത് വെക്കാം. അതൊന്ന് കുറച്ചു നേരം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നല്ലെണ്ണയിൽ നമുക്കതൊന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇത് ഫ്രൈ ചെയ്യുന്നത് ഭയങ്കര ഡീപ് ഫ്രൈ ആവാതിരിക്കാൻ നോക്കണം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് സെറ്റാക്കി എടുത്തതിന് ശേഷം ആ ചിക്കൻ ആ എണ്ണയിൽ നിന്ന് മാറ്റി, ആ എണ്ണയിൽ തന്നെ കുറച്ച് എണ്ണയും കൂടി അങ്ങ് മാറ്റിയേക്കുക. കാരണം നമ്മൾ ഇനി ആ ഒരു പകുതി എണ്ണയിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കാനായിട്ട് പോവാണ്. ആ കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും നീളത്തിന് അരിഞ്ഞത് അതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒന്ന് സെറ്റായി കഴിഞ്ഞു എന്ന് കാണുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മുളക് പൊടി, ഉലുവാപ്പൊടി, അതിനോടൊപ്പം തന്നെ ഉപ്പ്, കുറച്ച് ഗരം മസാല, ഇത് ഇത്രയും ഇട്ട് നല്ലപോലെ ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിക്കുക. ആ വിനീഗറിന്റെ കൂട്ടത്തിൽ ചെറുതായിട്ടൊരു മധുരം ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച്, അതായത് ഒന്ന് ടേസ്റ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ശർക്കര ചേർക്കില്ല, കാരണം എനിക്ക് ഈ എരിവും മധുരവും തമ്മിലുള്ള കോമ്പിനേഷൻസ് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് ഞാനത് ചെയ്യാറില്ല. പക്ഷെ താല്പര്യമുള്ളവർ എന്തായാലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ചെറിയ തിള കണ്ട് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ഈ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ആ മസാല ആ ചിക്കനിലൊക്കെ നന്നായിട്ടൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് നമുക്ക് വയ്ക്കാം. എന്നിട്ട് ഇത് നിങ്ങൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നറിലോ ഒക്കെ തന്നെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു മാസം വരെ പോകും. പിന്നെ ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് കാരണം ചിലപ്പോൾ ഒരു മാസത്തേക്ക് നമ്മൾ വിചാരിച്ചത് ഒരാഴ്ച കൊണ്ട് തീരാനും ചെറിയ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് അറ്റ് യുവർ ഓൺ റിസ്ക് ആയിരിക്കണം കേട്ടോ ഇത് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ നനവുള്ള സ്പൂണ് അതുപോലെ തന്നെ കൈ വെച്ചിട്ട് ഇത് എടുക്കാൻ നോക്കുക. ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം വരെ ഒന്നും ഇത് ഇരിക്കില്ല, അതിന് മുമ്പ് തന്നെ കേടായി പോവും. പക്ഷെ ഒരു മാസം വരെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് യൂസ് ചെയ്താൽ മതി, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നേരെ ഈ പറഞ്ഞ പോലെ ഒരു വിശപ്പിൻ്റെ വിളി വരുന്നതുകൊണ്ട് നമുക്ക് BMR ആ ഒരു ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് പോകാൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നേരെ വിട്ടോളൂ കേട്ടോ.
1: ടേസ്റ്റ് ഓഫ് ദി ആവർ ബ്രോട്ട് യു ബൈ മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്, സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14-884.
0: അപ്പൊ വീക്കെൻഡാണ് ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഈ ഒരു വീക്കെൻഡിൽ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ BMR ചെന്നോളൂ. തൽക്കാലം ഞാൻ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകട്ടെ. എൻ്റെ ലഞ്ച് ഇപ്പോൾ ഓൾറെഡി സെറ്റായി കാണും. അപ്പോൾ എൻ്റെ ലഞ്ചൊക്കെ കഴിച്ച് ഞാനിങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് സിനിമാ വിശേഷങ്ങളുമായി നിങ്ങളുടെ കൂടെ തിരിച്ചെത്തുന്നതായിരിക്കും കേട്ടോ. സോ സ്റ്റേ ട്യൂൺഡ്.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: മാറ്റിനി ക്ലാസിക്സ്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
2: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
1: May 14 to 16 വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
2: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
1: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
3: Matinee Classics.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാ സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: You are listening.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

ഇനിയിപ്പോ സിനിമയുടെ ലോകമാണ്, സിനിമാ വിശേഷങ്ങളാണ്. മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിസാദ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇനിയിപ്പോ വീക്കെൻഡ് ആവുന്ന സമയത്ത് എപ്പോഴും ആലോചിക്കുക, ഒ ടി ടിയിൽ ഏതൊക്കെ സിനിമകൾ കാണാനായിട്ട് സാധിക്കും എന്നൊക്കെ നമ്മൾ അന്ന് അന്വേഷിച്ചു പോവാറുണ്ടല്ലേ. എന്തായാലും ഒ ടി ടിയിലേക്ക് വരുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് പറയുന്ന ആ ചിത്രം ഒ ടി ടിയിലേക്ക് എത്തുവാണ് കേട്ടോ. മെയ് 19 തീയതിയായിരിക്കും സിനിമ എത്താനായിട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ അദ്ദേഹമായിരുന്നു ആ ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളൊക്കെ കണ്ട് ആസ്വദിച്ച കുഞ്ചാക്കോ ബോബൻ നായകനായ സിനിമയുണ്ടല്ലോ എന്നാ താൻ കേസുകൂടെ, ആ സിനിമയിലെ രണ്ട് കഥാപാത്രങ്ങളായിരുന്നു ഈ സുമലതയും സുരേഷും. അങ്ങനെ ആ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്ത ഒരു സ്പിൻ ഓഫ് ചിത്രമാണ് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. ഈ സിനിമയുടെ പേര് കേട്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, മലയാള സിനിമയിലെ ഏറ്റവും നീളമുള്ള പേര് ഏത് സിനിമയുടേതായിരിക്കും? ഇത് അത്യാവശ്യം വലിയ ലെങ്തി ആയ ഒരു പേരാണല്ലേ, സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ, അത്രയും നീളമുള്ള ഒരു പേരാണ്. അതുപോലെ ഏറ്റവും നീളമുള്ള ഒരു പേര് ഏതായിരിക്കും? ഓക്കെ, നമുക്കതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാം. കൂടെ അങ്ങനെ നീളമുള്ള പേരുകളുണ്ടല്ലോ മലയാള സിനിമയിലെ, അത്തരം പേരുകൾ ഏതെങ്കിലും മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: This is Matine Masha.
3: Radio Suno 91.7 FM.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ. ഈ സിനിമയുടെ പേര് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ കുറച്ച് ലെങ്തി പേരുള്ള മലയാള സിനിമകൾ ഏതൊക്കെയാണ് ഓർമ്മയിലേക്ക് വരുന്നത് എന്നുകൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കി പോകുന്ന സമയത്ത് വരുന്ന പേരുകള്, ഒന്ന് ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്, നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി, അതും അത്യാവശ്യം ലെങ്തിയായ ഒരു പേരാണ്. പിന്നെ അതുപോലെ മറ്റൊരു സിനിമയുണ്ട് കേട്ടോ, നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, അവനുണ്ടൊരു രാജകുമാരി, അങ്ങനെ തന്നെയല്ലേ? അതെ അതെ, അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, മണ്ണാടിയാർ പെണ്ണിന് ചെങ്കോട്ട ചെക്കൻ. എനിക്കിന്ന് കുറച്ച് പഴയ സിനിമകളിലാണ് ഇങ്ങനെ വളരെ ലെങ്തി ആയിട്ടുള്ള പേരുകൾ നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്ന അല്ലേ. പിന്നെ അതുപോലെ ആയിരം നാവുള്ള അനന്തൻ, അങ്ങനെ ഒരു സിനിമയില്ലേ. നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക, മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, അതൊക്കെ നമുക്ക് ആ ലിസ്റ്റിലേക്ക് ചേർക്കാൻ തോന്നുന്നുണ്ട്. അപ്പൊ ഇതുപോലെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള മലയാളത്തിലെ സിനിമാ പേരുകൾ ഏതൊക്കെയാണ് എന്നുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള അന്വേഷണത്തിലാണ് ഇന്നത്തെ മാറ്റിനി മാഷപ്പ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാട്ടോ 5000009 17 എന്ന നമ്പറിലേക്ക്. ജനിസ നിങ്ങൾക്കൊപ്പം മാറ്റിനി മാഷപ്പിൽ.

ഓഫറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

മലയാള സിനിമയിലെ ഏറ്റവും ലെങ്തിയായ പേരുള്ള സിനിമകൾ ഏതൊക്കെയാണ്? ഈ ഒരു ചെറിയ വിശേഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കൗതുകം തോന്നുന്ന ഒരു വിശേഷത്തിലൂടെയാണ് നമ്മൾ ഇന്ന് മാഡ്നി മാഷപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എൽ ക്ലാസിക്കോ എന്ന് പറയുന്ന മൂവിയുടെ ആ ഒരു ടൈറ്റിൽ ലോഞ്ച് ഒക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ആ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടൊവിനോയും നസ്രിയയും ആദ്യമായിട്ട് ഒന്നിക്കാൻ പോകുന്ന സിനിമയായിരിക്കും എൽ ക്ലാസിക്കോ. മൊഹസിൻ പെരാരി സംവിധാനം ചെയ്യുന്ന മൂവിയാണ്. വലിയൊരു താരനിര തന്നെ സിനിമയുടെ നിർമ്മാണത്തിന് പിന്നിലുമുണ്ട് കേട്ടോ. സുഷിൻ ശ്യാം ആയിരിക്കും സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യുക. മൊഹസിൻ പെരാരി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഗ്രേഷ്യസ് എൽ ക്ലാസിക്കോ. ഫുട്ബോളിന് വലിയ പ്രാധാന്യമുള്ള നമ്മുടെ മലബാറിലെ ആ ഒരു ഫുട്ബോൾ ഇഷ്ടവും അതോടൊപ്പം തന്നെ സ്പാനിഷ് ഫുട്ബോൾ ആവേശവും ഒക്കെ കൂടി ചേർന്ന്

0: ഒരു സിനിമയായിരിക്കും എന്നാണ് സൂചനകൾ വരുന്നത് കേട്ടോ. അപ്പോ നമുക്ക് സിനിമയ്ക്കായിട്ട് കാത്തുകാത്തിരിക്കാം. അതോടൊപ്പം എനിക്ക് നേരത്തെ തന്നെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഞാനിങ്ങനെ കുറച്ച് ലെങ്തിയായ സിനിമാ പേരുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സഞ്ജു രാജ് അയച്ചിട്ടുണ്ടായിരുന്നു, മലപ്പുറം ഹാജി മഹാനായ ജോജി ആ സിനിമയുടെ പേര് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ബാക്കി വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് തല്ലുമാലയിലെ പാട്ട് കേട്ടാലോ.
1: In the art of Podumakulanda.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: അതേ എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: The big, big, big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
6: Joyalukkas, world's favorite jeweler.
2: This is Matine Masha.
0: Brought
7: to you by Safari, world-class shopping experience, Doha, Qatar.
8: And
9: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodappam Malabar promise nalkuna complete transparency-um.

കുറച്ച് ലെങ്തി ആയിട്ടുള്ള മലയാള സിനിമാ പേരുകൾ ഏതൊക്കെയാണ്? ഇങ്ങനെ ചോദിച്ച സമയത്ത് ഇതാ സന്ദീപ് അയച്ചിട്ടുണ്ടായിരുന്നു. സന്ദീപ് എസ് അയച്ചത്. ഈ സിനിമയുടെ പേര് നമ്മളിങ്ങനെ മറന്നിരിക്കുന്ന ഒരു പേരാണ്, ആൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. www.oruanukudumbam.com അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി സന്ദീപ് അടിപൊളിയായിട്ട് അയച്ചു തന്നു. പിന്നെ അതുപോലെ തന്നെ സഞ്ജു വീണ്ടും അയച്ചിട്ടുണ്ടായിരുന്നു. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം അയച്ചിട്ടുണ്ടായിരുന്നു. കൂടെ അൻവർ അലിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഒരു മറവത്തൂർ കനവ്, മസനഗുഡിയിലെ പ്രണയകാലത്ത്. അങ്ങനെയല്ലല്ലോ, കൃഷ്ണഗുഡിയിലെ പ്രണയകാലം അല്ലേ? കൃഷ്ണഗുഡിയിലെ പ്രണയകാലത്ത്, മലയാളി മാമനും വണക്കം, മുത്തുവിന്റെ സ്വപ്നം, മീരയുടെ ദുഃഖം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സിനിമകൾ നമുക്ക് പറയാനായിട്ടുണ്ടല്ലേ. ഷഫീറിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, അരം പ്ലസ് അരം പ്ലസ് സമം കിന്നരം. അരം പ്ലസ് അരം കിന്നരം ആ മൂവിയുടെ മൊത്തത്തിലുള്ള ഒരു വേർഷൻ ആൾ അയച്ചു തന്നിട്ടുണ്ട്. മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. പിന്നെ ആറ്റുവഞ്ചി ഉലഞ്ഞപ്പോൾ, അങ്ങനെ ഒരു സിനിമയുണ്ടോ? അതെ, അങ്ങനെ ഒരു സിനിമയുണ്ട്. ഞാൻ ദാ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടു, ആറ്റുവഞ്ചി ഉലഞ്ഞപ്പോൾ എന്ന് പറയുന്ന സിനിമ 1984 റിലീസായ മൂവിയാണ് കേട്ടോ. മധു, മമ്മൂക്ക, ലക്ഷ്മി, രതീഷ് ഇവരൊക്കെയായിരുന്നു ആ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ശ്യാമായിരുന്നു ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തത്. എൻ്റെ ഒരു പുതിയ അറിവായിരുന്നു കേട്ടോ, ഞാൻ ശ്രദ്ധിക്കാത്തൊരു പേരാണത്, ആറ്റുവഞ്ചി ഉലഞ്ഞപ്പോൾ. അപ്പം എന്തായാലും ഇങ്ങനെയുള്ള കൗതുകമുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് മാറ്റ്നി മാഷപ്പിൻ്റെ ഈ ഒരു മണിക്കൂർ എനിക്ക് പതുക്കെ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഉള്ള ടൈമിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ സിനിമാ വിശേഷങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അടുത്ത മണിക്കൂറുകളിലും ബാക്കി വിശേഷങ്ങൾക്കായിട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടൈമിൽ നിന്നും ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. അപ്പോൾ വീക്കെൻഡാണ്, എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ വീക്കെൻഡൊക്കെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിച്ച്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് പുറത്തേക്കൊക്കെ ഇറങ്ങി. വൈകുന്നേര സമയങ്ങളിൽ മതി കേട്ടോ, ചൂടൊക്കെ അത്യാവശ്യം നമ്മളിങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും പുറത്തേക്കൊക്കെ ഇറങ്ങി നല്ലൊരു വീക്കെൻഡായി മാറട്ടെ എന്നുകൂടി വിഷ് ചെയ്യുന്നു. റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: നമസ്കാരം, ഇത് ലക്ഷ്മി ഗോപാൽ സ്വാമിയാണ്.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നേടിയതിനേക്കാൾ ഉത്തമമായ ഒരാഹാരവും ആരും കഴിച്ചിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ. അങ്ങനെ സിനിമാ ലോകത്തെ വിശേഷങ്ങൾ ഇന്നത്തെ ദിവസം ഷെയർ ചെയ്യാനായിട്ട്, എസ്പെഷ്യലി ഇന്ന് കുറച്ച് ആകാംക്ഷയും ആവേശവും ഒക്കെ കൂടുതൽ തന്നെ ആയിരിക്കും. വൈ? ബിക്കോസ് നമ്മൾ ദാ ഒരു വീക്കെൻഡിലേക്ക് കൂടി കടക്കുകയാണ്. മെയ് 14 വ്യാഴാഴ്ച ദിവസം മാറ്റിനി മാഷപ്പിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആൻഡ് കുറച്ചൊന്ന് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുള്ളത് നമ്മുടെ നിസ്സ ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ചോദ്യം നിസ്സ ചോദിച്ചതിന് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആൻസർ ൊക്കെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ പിന്നെ എങ്ങനെ ഞാൻ ആ ചോദ്യം ഫുൾ സ്റ്റോപ്പ് ഇടും? അതുകൊണ്ട് തന്നെ ഇതാ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ മാറ്റിനി മാഷപ്പിൽ നിങ്ങളുടെ കൂടെ ഞാനും ജോയിൻ ചെയ്യുമ്പോൾ ചോദ്യം നിസ ചോദിച്ചത് ഇതായിരുന്നു. സിനിമാ പേരുകൾ നമുക്ക് അറിയാവുന്നുള്ള ഒരുപാട് സിനിമാ പേരുകൾ, ഭയങ്കര നീളം കൂടിയ സിനിമാ പേരുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ആ വലിയ പേര് തന്നെ ഏറ്റവും ഷോർട്ടാക്കി ബിജു ബ്രോ അയച്ചിട്ടുണ്ട്. നീക്കോ നാ ച എന്ന് പറഞ്ഞിട്ട് അല്ല, ഞാ ച. ഓക്കെ, നിന്നെയും കൊല്ലും ഞാനും ചാവും, അങ്ങനെയല്ലേ ആ സിനിമയുടെ ഫുൾ പേര് വരുന്നത്. ആൻഡ് ഓൾസോ സക്കീർ ബായി എന്താണ് പറയുന്നത്, സക്കീർ ബായും ഒരു സംഭവം അയച്ചിട്ടുണ്ട്. എൻ്റെ ദൈവം, ഇതൊക്കെ എങ്ങനെ ഞാൻ വായിച്ചെടുക്കും എന്നുള്ളതാണ്. നിക്കേത്ത് ഒരു സിനിമയുടെ പേര് അയച്ചിട്ടുണ്ട്. അരമന വീടും, ഓക്കെ, അരമന വീടും ആ മൂവി ഓൾമോസ്റ്റ് നമുക്കറിയാമെന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ലിയ, ലിയ എന്നാണോ ലിയ എന്നാണോ ലിയാസ് LYAS എന്ന അക്കൗണ്ടിൽ നിന്നും വന്നേക്കുന്നത്. അങ്ങനെ തന്നെ നീതാവേ എങ്ങനെയാണ് വായിച്ചു പോകേണ്ടത്? ഓക്കെ, നമുക്ക് ഒത്തിരി മൂവീസ് അയച്ചിട്ടുണ്ട് ലിൻറ്റോ, കേട്ടോ. ലിൻറ്റോ അയച്ചേക്കുന്ന മൂവികൾ കുറേ, 1, 2, 3, 4, 5, 6, 7, 8 മൂവീസോളം ലിൻഡോ അയച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ആദ്യം അയച്ചേക്കുന്ന സിനിമാ പേരാണ് ഏറ്റവും വലുതുള്ളത്. ആൻഡ് ആറ്റുവഞ്ചി ഉലഞ്ഞപ്പോൾ, അങ്ങനെ ഒരു സിനിമയുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആ ഷഫീർ ബ്രോ, ആറ്റുവഞ്ചി ഉലഞ്ഞപ്പോൾ എന്ന സിനിമ, ആ ഒരു സിനിമയുടെ മെൻഷൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ, വലിയ സിനിമാ പേരുകൾ നമുക്ക് പേഴ്സണലി പറഞ്ഞ പോലെ നമ്മൾ കണ്ടതും കാണാത്തതും ഒക്കെ ആയിട്ട്, ഗൂഗിള് പറഞ്ഞു തരുന്നതും ഒക്കെ ആയിട്ട് ഒരുപാട് സിനിമകൾ കാണും. ഇതൊക്കെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് വിട്ടപ്പോൾ വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി ഞാനിങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ആ ഒരു ബുദ്ധിമുട്ടിന് ഒരു ഫുൾ സ്റ്റോപ്പും കുറച്ചൊരു റിലാക്സേഷനും വേണമെന്നുള്ളതുകൊണ്ട് സിനിമാ ലോകത്തെ വിശേഷങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ എന്തായാലും ഒരു ചോദ്യത്തിൽ നിന്നതല്ലേ, ആ ഒരു ചോദ്യത്തോടുകൂടി തന്നെ ഞാനും മാറ്റിനി മാഷപ്പ് ആരംഭിക്കാമെന്ന് അങ്ങോട്ട് കരുതി. ഒരു പേര്, ഓക്കെ, സിനിമാ പേരല്ല, പക്ഷേ സിനിമാ നടിയുടെ പേര്. ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ധന്യ വീണ, ധന്യ വീണ എന്ന ആ നടി മലയാള സിനിമയിൽ ഒരുപാട് നല്ല പാട്ടുകൾ, നല്ല സിനിമകൾ. ആ സിനിമയിൽ പാട്ടുകളെന്ന് പറയാനുള്ള കാര്യം, ആ ഒരു സീനിൽ അല്ലെങ്കിൽ ആ ഒരു പാട്ടിലൂടെയൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ കയറിക്കൂടിയ ഒരു മുഖമാണ്. ഏതാണ് ഈ നടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും സിനിമയിലെ പേര് ധന്യ വീണ എന്നല്ല കേട്ടോ. ധന്യ വീണ എന്ന ഒറിജിനൽ പേരുള്ള ആ നടി ആരാണെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ദാ ഇങ്ങോട്ട് പോകുന്നോട്ടെ, 5000917ലേക്ക്. ആ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ദി മാറ്റിനി മാഷപ്പിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, സിനിമാ ലോകത്തെ കഥകൾ. അപ്പം ദാ ആൻസർ ആലോചിക്കാനായിട്ട് ഞാൻ സമയം തരാം. അപ്പോഴത്തേക്കും പെട്ടെന്നൊന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട, 5000917ലേക്ക്. ധന്യ വീണ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു നടി. സോ ഏതാണ് നടിയുടെ ഒറിജിനൽ പേര്? അതാണ് കേട്ടോ. അപ്പോൾ ഏതാണ് നടിയായി കഴിഞ്ഞതിന് ശേഷം പേര് മാറ്റപ്പെട്ട ആ നടി എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000917ലേക്ക്.

0: services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
4: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
5: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
4: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
5: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
4: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
7: Radio Suno 91.7.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: Welcome back once again, Radio Sunder 91.7 FM. Matinee Mashup-ന്റെ ടൈം ആണ്. സിനിമാ വിശേഷങ്ങളിലോട്ടൊക്കെ കടക്കുന്നതിന് മുന്നേ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചോദ്യം കുറേ പേർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നിസ ചോദിച്ച ചോദ്യമാണ്, ഏറ്റവും വലിയ സിനിമകളുടെ പേര് പറയാനായിട്ട് എനിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ സിനിമാ പേരുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യം അതല്ല, നമ്മുടെ ചോദ്യം ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. സോ നമുക്കിപ്പോൾ നമ്മുടെ ആ ഒരു ടൈം സ്ലോട്ടിലേക്ക് വരുമ്പോൾ ചോദ്യത്തിൻ്റെ ഗതിയും പേര് തന്നെയാണ് എങ്കിൽ പോലും ഒരു സിനിമാ നടിയുടെ മുമ്പത്തെ പേര്, അതായത് ഒറിജിനൽ പേര് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ പേര് വെച്ചിട്ടുള്ള സിനിമാ നടി, ഇപ്പോൾ സിനിമാ നടിയുടെ പേര് അത് ഒന്നുമല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ സിനിമയിലോട്ട് വരുമ്പോൾ ഒത്തിരി പേര് പേര് മാറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക്, ആ ഒരു ചർച്ചയിലോട്ട് പോകുന്നതിന് മുന്നേ ഐ തോട്ട് ലൈക്ക് നമുക്ക് തന്നെ അറിയാമെന്നുള്ള അത്രയും ജനകീയമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അത്രയും പ്രിയപ്പെട്ട ഒരു നടിയുടെ പേര് എന്ന് പറയുന്നത് ധന്യ വീണ എന്നായിരുന്നു. ഏതാണ് ആ നടി എന്നുള്ളതാണ് ചോദ്യം. ചോദ്യത്തിന് എനിക്കിവിടെ ഒന്ന് രണ്ട് പേരൊക്കെ പെട്ടെന്ന് പോയി തപ്പി പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. വിഷ്ണു റൈറ്റ് ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്. ഫിറോസ് ഖാൻ റൈറ്റ് ആൻസർ. പേരില്ലാത്ത ഒന്ന് രണ്ട് അക്കൗണ്ടിൽ നിന്നും നമുക്ക് ഉത്തരം വന്നിട്ടുണ്ട്. സാം റൈറ്റ് ആൻസർ പറയുന്നു. സാം അല്ലല്ലോ, സാം വേറെ ഉത്തര, നിസയുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് തന്നിരിക്കുന്നത്. ആൻഡ് ഓൾസോ ലിജ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. സക്കീർ റൈറ്റ് ആൻസർ പറയുന്നു. ബഷീർ പറഞ്ഞിരിക്കുന്നത് ശരി ഉത്തരമാണ്. അൻവർ റൈറ്റ് ആൻസർ പറയുന്നു. അതേപോലെ തന്നെ റസാഖ് റൈറ്റ് ആൻസർ. ഇതാ കുറച്ച് പേരൊക്കെ നമുക്ക് ആ ഒരു പേര് സെർച്ച് ചെയ്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആരാണ് ആ നടി എന്നറിയാനായിട്ട് ആഗ്രഹമുണ്ടോ? എന്തായാലും ഞാൻ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് ബാക്കിയുള്ള ആ ഒരു ലിസ്റ്റ് ഒന്ന് ഓണാവാനായിട്ട്. സോ ഹിയർ വി ഗോ വൺസ് അഗൈൻ. ചോദ്യം ഇതാണ്, ധന്യ വീണ എന്ന പേരിൽ, ധന്യ വർമ്മയല്ല ധന്യ വീണ, ഓക്കെ, ധന്യ വീണ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അല്ലെന്നുണ്ടെങ്കിൽ ഒറിജിനൽ പേര് ധന്യ വീണ എന്നുള്ള ആ ഒരു നടി ആരാണ്? ഇപ്പോൾ ഫിലിം ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ നടിയുടെ പേര് ഇതേ അല്ല, ഈ പേരുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത മറ്റൊരു പേരാണ്. അപ്പോൾ ഏതാണ് ആ നടി എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് പറക്കണ്ട. 5000997 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകളൊക്കെ ഇതാ പ്ലേ ചെയ്ത് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. അതിനിടയിൽ വീക്കെൻഡ് പ്ലാൻസ് ഒക്കെ ഓൺ ആക്കുമ്പോൾ ഏത് സിനിമയാണ് ഈ ആഴ്ച ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഒരു സിനിമയുടെ വിശേഷങ്ങൾ അതിരടിയാണോ അതല്ല ഇനി കറുപ്പ് എന്നുള്ള സിനിമയാണോ, ഒരുപാട് സിനിമകൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഇരിപ്പുണ്ട്. സിനിമകളുടെ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
2: Joyalukkas, world's favorite jeweler.
3: kalyana kacheri pada meddi.
4: hi, ഞാൻ എം ജെ ചന്ദ്രൻ.
5: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ,
4: ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: വെൽക്കം ബാക്ക്. മാറ്റിനി മാഷപ്പിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് അതേ ഈ ഒരു ടൈം എന്ന് പറയുമ്പോൾ 3 മണി കഴിഞ്ഞ് 34 മിനിറ്റും 13 സെക്കൻഡും. ഈ ഒരു ടൈമിൽ നമുക്ക് ആൻസേഴ്സ് ആരൊക്കെയാണ് റൈറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ധന്യ വീണ എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ പെട്ടിരുന്ന നടി ആരാണ്? ഒറിജിനൽ നെയിം അതിൻ്റെ ഇടപെട്ട് എപ്പോഴും എനിക്ക് കൺഫ്യൂഷനല്ല, പലപ്പോഴും ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ അതെങ്ങനെ കണക്ട് ആവും എന്നുള്ളത് തീർച്ചയായിട്ടും അറിയില്ല. പെട്ടെന്നൊരു ദിവസം നമ്മുടെ പേര് മാറ്റണമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സെറ്റിൽ പോയാൽ പോലും ഈ പറഞ്ഞ പോലെ ആ പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കണമെന്നില്ല, റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. നമ്മൾ ജനിച്ച് വളർന്നപ്പോൾ അച്ഛനും അമ്മയും തന്ന ആ ഒരു പേര് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. എന്തായാലും ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട് ദാ മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് സിനിമകൾ, സ്പെഷ്യലി ആദ്യ മൂവി തൊട്ട് തന്നെ, എനിക്ക് തോന്നുന്നു വെരി ഫസ്റ്റ് മൂവി വിത്ത് ദിലീപേട്ടൻ, അതിനുശേഷം ഒരുപാട് നല്ല ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച നവ്യ നായറിൻ്റെ ഒറിജിനൽ പേരാണ് ധന്യ വീണ. ഓക്കെ, അതൊക്കെ ഈ പറഞ്ഞ പോലെ കുറേ പേർക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. പക്ഷേ എന്നാലും ചിലർക്കൊക്കെ അത് കേൾക്കുമ്പോൾ അത്ഭുതം, അല്ലെങ്കിൽ അങ്ങനൊരു പേര് നവ്യക്ക് ഉണ്ടായിരുന്നോ? ശരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്തേക്കുന്നത് നവ്യ നായർ എന്നുള്ള ഒരു നടിയാണ് ഒറിജിനലി. ആസ് എ പേഴ്സൺ, പച്ചയായ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ആദ്യ കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നു വരുമ്പോൾ ഓൾമോസ്റ്റ് ഈ നമ്മുടെ ഇവൻസും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ, ഇവൻസ് അല്ലല്ലോ, കലോത്സവം ഒക്കെ നടന്നിരുന്ന ആ ഒരു സമയത്തൊക്കെ നവ്യ നായറിന് നവ്യ നായർ എന്നുള്ളൊരു പേരല്ല, ധന്യ വീണ എന്നുള്ള പേര് തന്നെയായിരുന്നു. പിന്നെയാണ് പേരൊക്കെ മാറി നവ്യ നായർ എന്ന ആ ഒരു പേരിലേക്ക് എത്തിയത്. ധനേഷ് ശശി റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനോജ് പി ഡി റൈറ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സജീർ റൈറ്റ് ആൻസർ, ലിറ്റി തോമസ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, സലീം ബക്കർ റൈറ്റ് ആൻസർ, വിഷ്ണു റൈറ്റ് ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പേര് റിസർച്ച് ചെയ്തിട്ട് ആ ഒരു പേരുമായിട്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും പതിവ് പോലെ തന്നെ ഇന്ന് തൽക്കാലം എന്തായാലും ആ ഒരു കൺഗ്രാറ്റുലേഷൻസ് ആണ് പറയാനുള്ളത്. സോ കൺഗ്രാറ്റ്സ് ഗൈസ്. കയ്യടി മാത്രമേ കേട്ടുള്ളൂ അല്ലേ, ഞാൻ മൈക്ക് ഓൺ ചെയ്ത് ഇപ്പോഴാണ്. ഇപ്പം കറക്റ്റ് അല്ലേ, സെറ്റാണ്. അപ്പം കാര്യങ്ങളൊക്കെ ഈ സെറ്റായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതെന്താ സിനിമാ കഥകളൊന്നും പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്, ഏറ്റവും അധികം വെയിറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു ചിത്രം, ഏത് ചിത്രം, നമ്മുടെ അതിരടി മൂവിയുടെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ അറിയാനാണ്. അപ്പോൾ ഒത്തിരി പേര് തന്നെ ചിത്രം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം തന്നെ പല രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നു ചിത്രത്തിനെ പറ്റിയിട്ട്, നല്ല അഭിപ്രായങ്ങൾ വരുന്നു. ഇറ്റ് ഈസ് ബേസിക്കലി ലൈക്ക് പേഴ്സണൽ ചോയ്സ് ആണ്. എന്തായാലും നമ്മൾ അറിഞ്ഞതിൽ വെച്ച് ഇപ്പോൾ പറയാനായിട്ട് സാധിക്കുക, സിനിമ അത്ര മോശപ്പെട്ട ഒരു സിനിമയൊന്നുമല്ല, നല്ല രീതിയിൽ നമുക്ക് കണ്ടിരിക്കാൻ, പ്രത്യേകിച്ച് ഒരു ലോജിക് രീതിയിലൊന്നും ചിന്തിക്കാതെ പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണെന്നുള്ളത് പുറത്ത് വരുന്നുണ്ട് റിപ്പോർട്ടുകൾ. അതുമാത്രമല്ല, ഏറ്റവും അധികം ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ ഒരു ധൈര്യം എന്ന് പറയുന്നത് ആ സിനിമയിൽ ആക്ടേഴ്സ് ഉണ്ടാക്കി വെച്ചേക്കുന്ന അവരുടെ ആ ഒരു പേര് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ശരിക്കും ഈ ഒരു ചിത്രത്തിന് എത്രത്തോളം ഒരു ധൈര്യം വേണം ആ ഒരു പബ്ലിക് പ്രീമിയർ ഷോയോടുകൂടി തന്നെ സിനിമ ആരംഭിക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു സംവിധായകൻ പ്രത്യേകിച്ചും നവാഗതനായിട്ടുള്ള സംവിധായകനാണ് അരുൺ അനിരുദ്ധൻ. അദ്ദേഹത്തിന് എത്രത്തോളം ഈ പറഞ്ഞ പോലെ തന്നെ കേപ്പബിലിറ്റി ആൾക്കാരെ പിടിച്ചിരുത്താനായിട്ട്, സ്പെഷ്യലി ആ സ്റ്റാർ കാസ്റ്റ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഉണ്ട് എന്ന് ചോദിച്ചാൽ ദാറ്റ് വാസ് എ ക്വസ്റ്റ്യൻ. ശരിക്കും ആ ക്വസ്റ്റ്യനൊക്കെ തന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടത് ഈ മൂന്ന് പേരുകളും തന്നെയായിരുന്നു, ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ് ആൻഡ് വിനീത് ശ്രീനിവാസൻ. ആ മൂന്ന് പേരുകൾക്ക് കിട്ടിയ കയ്യടി ഇതേ സിനിമയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഒരുപാട് പേര് റിവ്യൂവും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേര് സിനിമ കണ്ടു, സ്പെഷ്യൽ പ്രീമിയർ ഷോ ഒക്കെ പോയി ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വിശേഷങ്ങളൊന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ആൻഡ് ബേസൽ ജോസഫിൻ്റെ ഒരു ഇൻ ആൻഡ് ഔട്ട് കോമ്പിനേഷൻസ് നമുക്ക് പല സീനിലും ഒക്കെ തന്നെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. അത്ര അഴുക്ക ചെറുക്കനൊന്നുമല്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള ബേസിലിൻ്റെ ഓട്ടം, ആ ഒരു സിനിമ എത്രത്തോളം നമ്മൾ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് തീർച്ചയായിട്ടും സിനിമ കണ്ടിട്ട് ആ ഒരു റിവ്യൂസൊക്കെ ഒന്ന് അയക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. എന്തായാലും നമ്മൾ തിരിച്ചു വരുമ്പോൾ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ, യാ സൺഡേ സൺഡേ തിരിച്ചു വരുമ്പോൾ മാറ്റിനി മാഷപ്പിൽ നമുക്കതിൻ്റെ റിവ്യൂ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലോട്ട് പോകുന്നു. സന്ദീപാണ് കൂടെയുള്ളത്, ഓഡിയോ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: റേഡിയോ സിനോ, റേഡിയോ സിനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
2: Relax and recharge with 917 evening.
1: Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alukas 917 evenings
4: presented by Joy Alukas, world's favorite jeweler.
5: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
1: Khatrine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam. Call 4001707
6: in association with
7: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
8: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ outdoor campingനും barbecuesനും ആവശ്യമായതെല്ലാം ഒരുക്കി Daiso.
9: Daiso, let's make every outing unforgettable.
10: And
11: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
2: This is Matine Masha, Matine. Only on
0: Radio Suno 91.7 FM.
2: Brought to you by
12: Safari, world-class shopping experience, Doha, Qatar,
2: and
13: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieceukalum ethically sourced aanu. Adodoppam Malabar promise nalkuna complete transparency.
14: വീക്കെൻഡ് പ്ലാൻസ് ഒക്കെ ഓണാക്കി എല്ലാവരും ദേ മാറ്റിനി മാഷപ്പ് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ വീക്കെൻഡ് പ്ലാനിൽ നിങ്ങൾ കാണാൻ പോകുന്ന ചിത്രം ഏതൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിരടി മസ്റ്റ് വാച്ചാണ് ബ്രോ എന്ന് പറഞ്ഞിട്ട് റഫീഖിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ജിതിൻ മെസ്സേജ് അയച്ചിരിക്കുന്നത് യെസ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കറുപ്പ് എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമുക്ക് 3-4 പേര് മെസ്സേജ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് അയക്കുന്നുണ്ട് കേട്ടോ. മെസ്സേജിലെല്ലാം വന്നേക്കുന്നത് അതിരടി എന്നുള്ള സിനിമ തന്നെയാണ്. പക്ഷേ സിനിമ എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇന്ന് ഞാനും സിനിമ കണ്ടതിന് ശേഷം തീരുമാനിക്കാം. ബട്ട് ദെൻ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ ശരിക്കും ആ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫാനായിട്ടിരിക്കുകയാണ്. നോട്ട് ജസ്റ്റ് വൺ പെർട്ടിക്കുലർ ഇൻ്റർവ്യൂ, എല്ലാ ഇൻ്റർവ്യൂസിലും തന്നെ വളരെയധികം കാഷ്വലായിട്ട്. അത് തന്നെ ഒരു സിനിമയാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന തരത്തിലുള്ള കൗണ്ടേഴ്സും കാര്യങ്ങളും അത്യാവശ്യം ചെറിയ ഓഫ് കൗണ്ടേഴ്സും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ആ എൻറ്റയർ ഇൻ്റർവ്യൂ, നോട്ട് ജസ്റ്റ് എ പെർട്ടിക്കുലർ ഇൻ്റർവ്യൂ, കംപ്ലീറ്റ് ടീമും നടത്തിയിരിക്കുന്ന എൻറ്റയർ ഇൻ്റർവ്യൂസ് നോക്കിയാലും നമുക്കത് ശ്രദ്ധേയമായിട്ട് ശരിക്കും കാണാനായിട്ട് സാധിക്കും. ഇപ്പം അതും ഒരു മാനദണ്ഡം ആയിരിക്കുകയാണ്. ബേസിക്കലി വെൻ വി ആർ സീയിങ് എ മൂവി, ആ ഒരു മൂവി റിലീസിന് മുന്നേ തന്നെ ഒരാഴ്ചയെങ്കിലും മുന്നേ അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ ഒരു 3-4 ഇൻ്റർവ്യൂസ് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫിലിമിൻ്റെ വൈബ് കിട്ടും എന്നുള്ളത് പറയുന്നുണ്ട്. ഇനി എത്രത്തോളം എക്സൈറ്റിംഗ് ആണ്, എത്രത്തോളം ചിരിപ്പിക്കും സാം ബോയ് എന്ന് പറയുന്ന ക്യാരക്ടർ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. സോ സിനിമയുടെ ബാക്കിയുള്ള റിവ്യൂവും വിശേഷങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഞായറാഴ്ച ഓൺ മാറ്റിനി മാഷപ്പ് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ദിവസം എന്തായാലും ചെറുതായിട്ടൊന്നത് ഈ മാറ്റിനി മാഷപ്പിൽ നിന്ന് സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. കാരണം നമ്മൾ ഡെസിഷൻസ്, ആ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് വരുന്നത് ഓൺലി ആഫ്റ്റർ സീയിങ് ദ മൂവി. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആയിരിക്കും എല്ലാവർക്കും ഉള്ളത്. അതൊക്കെ തന്നെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കിതാ ഒരു വണ്ടർഫുൾ ട്രാക്കിലോട്ട് കൂടി കിടക്കാം. സന്ദീപാട് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജുരി.
3: യു ആർ ലിസണിംഗ് ടു
2: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

യെസ് ബൗണ്ടി ഓർ ബബ്ലിയിൽ നിന്നും സൂപ്പർ സോങ് ഒക്കെ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM-ൽ ഇത് മാറ്റിനി മാഷപ്പ് ആണ്. അശ്വമിയാണ് കൂടെയുള്ളത്. അഫ്കോഴ്സ് ഇപ്പോൾ ഈ ഒരു ഈവനിങ്ങിൽ വീക്കെൻഡ് ആണ്, അതുകൊണ്ട് തന്നെ എന്താണ് എങ്ങോട്ട് പോകണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളത് ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അതിനോടൊപ്പം തന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കണം, വീട്ടിലൊക്കെ ചെന്നിട്ട് വേണം ഒന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ എന്നൊക്കെ വിചാരിച്ച് പോകുന്നവരായിരിക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ വല്ലാണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ, കാരണം വീക്കെൻഡ് ആണല്ലോ, നമുക്ക് ഒരുപാട് തലയൊന്നും ഇങ്ങനെ പുകയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞൊരു ഗെയിമായിട്ട് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗെയിമിലേക്ക് പോയാലോ, ഈ ഒരു മണിക്കൂറാകുമ്പോൾ തന്നെ നമ്മുടെ ഗെയിം ടൈം ആണല്ലോ. അപ്പോൾ ഇന്നത്തെ ഗെയിം ടൈമിൽ എന്താണെന്ന് വെച്ചാൽ ഫിലിം ഇൻ ദി ബ്ലാങ്ക്സ്. ഓക്കെ, ഫിലിം ദി ബ്ലാങ്ക്സ് അല്ല, ഫിലിം ഇൻ ദി ബ്ലാങ്ക്സ്. ബേസിക്കലി ഫിലിം ഇൻ ദി ബ്ലാങ്ക്സ് തന്നെയാണ്, പക്ഷെ ഇവിടെ എന്താ ഒരു ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിം നെയിം ആയിരിക്കും. അപ്പോൾ ഞാൻ ഫിലിം നെയിം പറയുന്നതിൽ ചിലപ്പോൾ ഒരു ഫുൾ സിനിമയുടെ പേരിൽ ഇൻ ബിറ്റ്വീൻ ഉള്ള അക്ഷരങ്ങൾ മലയാളത്തിൽ തന്നെ ചിന്തിക്കുക, ഇംഗ്ലീഷിൽ ചിന്തിക്കരുത് കേട്ടല്ലോ. ഓക്കെ, അപ്പം കറക്റ്റായിട്ട് മലയാളത്തിൽ നമ്മളത് എഴുതുന്ന സമയത്ത് ചിലപ്പോൾ ഇൻ ബിറ്റ്വീൻ ഉള്ള അക്ഷരം ഞാനൊന്ന് ഡാഷ് എന്നുള്ള രീതിയിൽ അവിടെ നിങ്ങൾക്ക് വേണ്ടി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡാഷ് ഇട്ടുതരും. അപ്പം അവിടെ നിങ്ങൾ പൂരിപ്പിക്കാം, ഇതാണ് സംഭവം. അപ്പം ഞാൻ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ തരട്ടെ, വളരെ സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നു കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. അപ്പം എൻ്റെ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്, രാ ഡാഷ് ലി ഡാഷ് ട്. ഇപ്പം തന്നെ കിട്ടിയില്ലേ, ഞാനൊന്നുകൂടി പറഞ്ഞുതരാം, രാ ഡാഷ് ലി ഡാഷ് ട്. ഓക്കെ, അഷ്ടമിയുടെ ടാ എഴുതൂല്ലേ ആ ട്, ഓക്കെ, അതിൻ്റെ രണ്ട് ടാ ഇട്ടിട്ടുള്ള ട്. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് മെസ്സേജ് അയച്ചോളൂ. ഇതാ ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും കിട്ടിത്തുടങ്ങി, അപ്പോൾ വേഗം തന്നെ മെസ്സേജസ് അയച്ചോളൂ 5000917-ലേക്ക്. രാ ഡാഷ് ലി ഡാഷ് ട്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം കേട്ടോ. വിനീതും സച്ചിൻ വാര്യരും ഒക്കെ പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേൾക്കുന്ന സമയം. ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ അയക്കേണ്ട നമ്പർ 5000917.

0: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
1: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്, നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
0: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
1: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
0: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

തരും, അത്രേ ഉള്ളൂ. എല്ലാ പാട്ടും നിങ്ങൾ എടുത്തോ. ഓക്കെ, അതിനിടയിൽ ഞാനൊരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചോദ്യത്തിനുള്ള റൈറ്റ് ആൻസർ ഒന്ന് പറയാമേ. വളരെ സിമ്പിളായി പോയോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. സംഭവം രാ ഡാഷ് ലീ ഡാഷ് ട്, അതൊരു ബേസിക്കലി ഒരു സിനിമ പേരാണ്. അത് ഫിലിം ഇൻ ദി ബ്ലാങ്ക്സ് എന്നുള്ള രീതിയിലാണ് ഞാൻ തന്നത്. രാക്കിളിപ്പാട്ടാണെന്ന് എല്ലാവർക്കും അറിയാം, കാരണം അത്രയും സിമ്പിളായിരുന്നു ആ ഒരു ചോദ്യം. ഷാബിൻ മുഹമ്മദ്, ഐസു ഐസാൻ, പ്രമോദ്, അമിത്, നാസിം, റാഷിൽ, ക്രിസ്, ഇവരൊക്കെ തന്നെ, ധനീഷ്, എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി അടുത്തൊരു ഈ ചോദ്യം കൂടി എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടി ചോദിച്ചിട്ട് അടുത്ത പാട്ടിലേക്ക് പോകാമെന്ന്. സോ ബേസിക്കലി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആദ്യം, അയ്യോ ഞാനൊന്ന് പറഞ്ഞു നോക്കിയത് സിനിമയുടെ പേര് കേട്ടോ. ആദ്യത്തെ അക്ഷരം ഇത് മലയാളത്തിൽ തന്നെ ചിന്തിക്കണം, എന്നാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ചോ. അടുത്ത അക്ഷരം ഡാഷ്. അടുത്ത അക്ഷരം വീണ്ടും ഡാഷ്. ലാസ്റ്റ് അക്ഷരം ബൈ. ഓക്കെ, ഇത്രയും സിമ്പിള്. ഇനി തരില്ല കേട്ടോ ഞാന് ഇത്, മറ്റേ കുഞ്ഞു പിള്ളേർക്ക് വേണമെങ്കിലും പറയാൻ പറ്റും. ഇത് അത്ര സിമ്പിളായി പോയി, എനിക്ക് എന്നെ ചിരി വരുന്നു എന്നെ എന്നെ ആലോചിച്ചിട്ട്. അതിനിടയിൽ ഒരാൾ ഭയങ്കര സങ്കടം പറയുന്നുണ്ട്, സഖി ഞങ്ങൾക്ക് ഇവിടെ ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. ടിക്കറ്റ് കിട്ടിയിട്ടും കാര്യമില്ല, ആ സിനിമയുടെ എന്തോ ഈ പറഞ്ഞ പോലെ റിലീസ് ഡേറ്റും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചേക്ക, അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യണോ, നമുക്ക് നെക്സ്റ്റ് മൂവീസൊക്കെ വരുന്നില്ലേ, അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യൂ. അപ്പം ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള റൈറ്റ് ആൻസർ അയച്ചോളൂ. ഇത് കുറച്ച് കടുകട്ടി ആക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്, പിന്നെയും തോന്നി ഓഹ് വീക്കെൻഡ് അല്ലേ, എന്തിനാ വെറുതെ എല്ലാവരും ഇങ്ങനെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നതെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം തന്നത് കേട്ടോ.

ശ്രീനിവാസും സുജാത ചേച്ചിയും പാടിയ പാട്ടിലേക്ക് പോകുന്നു. ബ്യൂട്ടിഫുൾ സോങ് അല്ലേ? അപ്പൊ ഈ ഒരു പാട്ട് കേട്ടോണ്ടിരിക്കാൻ നേരത്ത് ഈ ഒരു പാട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഫാർമാ കെയറിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തു കേട്ടോ. ആ പിന്നെ കേട്ട് പോകുന്ന എല്ലാവർക്കും ഈ ഡെഡിക്കേഷൻ കിട്ടുപിടിച്ചോ, അത്രേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് സോങ്സ് വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൻഡ്. ദിസ് ഈസ് കഥാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഖത്തറിൽ ആദ്യമായി പെർഫ്യൂമുകളുടെ മഹോത്സവം.
2: ആയിരത്തിലധികം പെർഫ്യൂമുകൾ മഴസയിൽ, ഇപ്പോൾ മഴസ ഫ്രേഗ്രൻസ് ഫെസ്.
1: ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉൾപ്പെടെ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉള്ള പെർഫ്യൂമുകൾ സ്വന്തമാക്കാം മികച്ച വിലയിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പെർഫ്യൂമുകളും ഇനി ഒരേയിടത്ത്.
2: ഡെയിലി യൂസ് ആണോ, ഗിഫ്റ്റ് ആണോ, ലക്ഷറി ഫീൽ ആണോ, എല്ലാം ഇവിടെ റെഡി. ഇന്ന് തന്നെ മഴസയിലേക്ക് വരും.
1: മഴസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
3: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
4: ഹായ്, ഞാൻ നരേൻ.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: rate update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
1: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്ക് കണക്കാണ്. 24 ക്യാരറ്റ് ഗോൾഡ് 565 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 520.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 493.50 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 426 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ബൈ സ്കൈ ജ്വല്ലേഴ്സ്. ആൻഡ് അതിനോടൊപ്പം തന്നെ കുറച്ച് മുൻപ് ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. ആൻഡ് ആ സിനിമ പേര് ഇവിടെ മിക്ക ആൾക്കാരും മെസ്സേജ് ആയിട്ട് അയച്ചു. സോ വെൽക്കം ബാക്ക്. ദ മാറ്റിനി മാഷപ്പാണ്, അഷ്ടമിയാണ് കൂടെയുള്ളത്. ഇന്ന് ഈ പറഞ്ഞ പോലെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിമായി പോയില്ലേ? പേടിക്കണ്ട, നെക്സ്റ്റ് ടൈം വരുമ്പോൾ കുറച്ച് കടുകെട്ടി ഗെയിമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് നിങ്ങളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഛോട്ടാ മുംബൈ തന്നെയാണ്. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഈ ഛോട്ടാ മുംബൈ പറയുമ്പോൾ ഇപ്പം മനസ്സിലേക്ക് വരുന്ന ഒറ്റ സീനാണ്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അത് തന്നെയായിരിക്കും. ഛോട്ടാ മുംബൈയിലെ സീനല്ല, നേരെ തിരിച്ച് ആവേശം മൂവിയിലെ സീനാണ്. ആവേശത്തിലെ ആ ഛോട്ടാ മുംബൈനെ എന്ത് രസമായിട്ടാണ് കാണിക്കുന്നത്, അത് തന്നെ ആ ആക്ഷൻ തന്നെയാണ് ഇപ്പോൾ മനസ്സിലേക്ക് വരുന്നത്. എന്തായാലും സിനിമയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു മൂവി എന്ന് പറയുന്നത് ദൃശ്യം 3 ആണ്. ദൃശ്യം 3 ഇറങ്ങാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. അടുത്ത ആഴ്ചയാകുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ കാത്തിരിപ്പ് തന്നെയായിരിക്കും. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ ഒരു ആഴ്ചയിൽ ഇറങ്ങിയിട്ടിരുന്ന ഒരു സിനിമ തന്നെയാണ് കറുപ്പ് എന്ന് പറയുന്നത്. പക്ഷേ കറുപ്പ് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് മിനിറ്റ് ക്യാൻസലേഷൻസ് വന്നിരിക്കുകയാണ് മോർണിംഗ് ആൻഡ് നൂൺ ഷോസിനുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ ഫേസ് ചെയ്ത് അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് മാറി മറിഞ്ഞ് എന്നായിരിക്കും അതിൻ്റെ റിലീസ് ഡേറ്റ് എന്നൊക്കെ ഉടനെ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ആ ഒരു അപ്ഡേറ്റും ഞങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഓരോരോ സിനിമകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, നമ്മളതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. എന്തായാലും ഈ ഒരു വീക്കെൻഡിൽ ഒരുപാട് സിനിമകൾ ഒ ടി ടിയിലും വരുന്നുണ്ട്. അപ്പോൾ സിനിമകളൊക്കെ കാണുക, കുറച്ചൊക്കെ സമയമുണ്ടല്ലോ സിനിമയൊക്കെ കണ്ട് നമ്മളൊന്ന് നമുക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കണമെന്നേ. പ്രത്യേകിച്ചും വീട്ടിലിരുന്ന് തന്നെ സിനിമ കാണാനായിട്ട് ഒ ടി ടിയിലൊക്കെ നല്ല മൂവീസ് വരികയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു വാച്ച് ദം. അത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഒരു വീക്കെൻഡ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഒരുപാട് സിനിമ ഓപ്ഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബേസിക്കലി വീക്കെൻഡിൽ കണ്ട സിനിമകൾ ഞാൻ ഏതൊക്കെയാന്ന് ചോദിച്ചപ്പോൾ അതിലെനിക്കൊരാൾ മെസ്സേജ് അയച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ നെറ്റ്ഫ്ലിക്സിൽ അതെടുത്തിട്ട് ഇങ്ങനെ ലിസ്റ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കത് കാണണം എന്ന് ഒരാഗ്രഹം തോന്നി. ഹൗ ടു ട്രെയിൻ ദ ഡ്രാഗൺ എന്ന് പറയുന്നത് ഞാൻ ഇതുവരെയും കണ്ടു തുടങ്ങിയിട്ടില്ല. ബിക്കോസ് ഐ എം സ്റ്റക്ക് വിത്ത് സംതിങ് എൽസ്. ഞാൻ വേറൊരു ഇംഗ്ലീഷ് സീരീസിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുക. അതിൻ്റെ 3rd സീസൺ എത്തിയിട്ടേ ഉള്ളൂ. അതിൻ്റെ 4th സീസണും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് അടുത്തതിലേക്ക് എത്താൻ. അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു ഹൗ ടു ട്രെയിൻ മൈ ഡ്രാഗൺ അത് കുട്ടികൾക്കും ഒരുപോലെ തന്നെ പേരൻസിനും കാണാൻ പറ്റുന്നൊരു സംഭവമാണ്. സോ പറ്റുകയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ വേറെ ഏതൊക്കെയാണ്, ഈവൻ വാഴാറ്റു വന്നിട്ടുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ വേറെ ഏത് മൂവിയാണ്, കുറേ മൂവീസ് വന്നല്ലോ. ആ മോഹിനിയാട്ടം വന്നിട്ടുണ്ട്. അപ്പം എല്ലാ മൂവീസും ഒന്നും കൂടിയൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ എന്തായാലും കാണാനായിട്ട് മറക്കരുത്. ഇനി മറ്റ് മൂവീസ് ഈ പറഞ്ഞ പോലെ നമുക്ക് പഴയ മൂവീസൊക്കെ കാണാൻ ഇഷ്ടമുള്ളതും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കാണുക, ഈ ഒരു വീക്കെൻഡ് അടിച്ചു പൊളിക്കുക. മാക്സിമം ഈ പറഞ്ഞ പോലെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് പറഞ്ഞുകൊണ്ട് എനിക്ക് ചാച്ചാ ബൈ ബൈ പറയേണ്ട സമയമാണ്. ഇനി നമ്മുടെ 917 ഈവനിങ്സുമായിട്ട് സന്ധ്യയും നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. നല്ലപോലെ ആഘോഷിക്കൂ കേട്ടോ, സൂപ്പറായിട്ട്. അതിൻ്റെ കൂടെ റെസ്റ്റ് എടുക്കാൻ മറക്കണ്ട കേട്ടോ.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
3: Uridu TV channel number 911.
4: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
5: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: You are listening to
1: Radio Suno 91.7 FM, Qatar's favorite radio station. Radio Suno
0: 91.7 FM.

0: വോഡഫോൺ ഷൂഫ് ആപ്പ്. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഖത്തറിൽ ആദ്യമായി പെർഫ്യൂമുകളുടെ മഹോത്സവം.
2: ആയിരത്തിലധികം പെർഫ്യൂമുകൾ മഴസയിൽ, ഇപ്പോൾ മഴസ ഫ്രേഗ്രൻസ് ഫെസ്.
1: ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉൾപ്പെടെ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉള്ള പെർഫ്യൂമുകൾ സ്വന്തമാക്കാം മികച്ച വിലയിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പെർഫ്യൂമുകളും ഇനി ഒരേയിടത്ത്.
2: ഡെയിലി യൂസ് ആണോ, ഗിഫ്റ്റ് ആണോ, ലക്ഷറി ഫീൽ ആണോ, എല്ലാം ഇവിടെ റെഡി. ഇന്ന് തന്നെ മഴസയിലേക്ക് വരൂ.
1: മഴസ ഹൈപ്പർ മാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു.
3: മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
4: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷോബി തിലകൻ.
5: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ
4: 91.7 FM.

ഗുഡ് ഈവനിങ് അമേസിംഗ് ഒരു ഗുഡ് ഈവനിങ് ഒക്കെ പറഞ്ഞുകൊണ്ട് ദേ ഞാൻ ഓടി എത്തിയതാണ്. എന്താണ് വീക്കെൻഡ് ആയിട്ട്, ഐ മീൻ വീക്കെൻഡിലോട്ട് കിടക്കുന്ന ആ ഒരു സമയം ലേറ്റ് ആയിട്ടൊക്കെ ഷോയിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേറ്റിൻ്റെ അല്ല, ദാ നമ്മൾ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ചില പാട്ടുകൾ നമ്മളിങ്ങനെ പിടിച്ചു നിർത്തുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വന്ന അപ്പോൾ ആ ഒരു പാട്ട് കൂടെ കഴിഞ്ഞിട്ട് അങ്ങനെ കയറാം, ദ ഫുൾ ഓൺ എനർജി വൈ ബിക്കോസ് ദ ഒരു വീക്കെൻഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോ ലെറ്റ്സ് ഓൾ സെലിബ്രേറ്റ്. ആ ഒരു സെലിബ്രേഷൻ്റെ തുടക്കമായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കൊക്കെ തന്ന് ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ് എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ഈവനിങ് കൂടെ വിഷ് ചെയ്യുന്നു. ആൻഡ് ദാ ചായയൊക്കെ കുടിക്കാനായിട്ട് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടാവും. സ്പെഷ്യലി വീക്കെൻഡ് അല്ലേ, വീക്കെൻഡ് ആകുമ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള പ്ലാനിങ്സ് കൂടുതൽ തന്നെ ആയിരിക്കും. അതൊരു ചായ കുടിക്കാനാണെങ്കിലും ഇനിയിപ്പോൾ രാത്രിയത്തെ ഡിന്നർ ആണെങ്കിലും അതല്ല അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ പാർട്ടിയും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ പോലും എല്ലാ കാര്യത്തിലും ഒരു ചെറിയ പ്ലാനിങ് ഇന്നത്തെ ദിവസം നടന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ ലൈഫ് പ്ലാനിങ്ങിൽ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഏറ്റവും മനോഹരമായിട്ടുള്ള ഈവനിങ് ആയി തീർക്കാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ടു ഓൾ മൈ ലവ്ലി ലിസണേഴ്സ് വൺസ് അഗൈൻ വിഷിംഗ് എ വെരി ഹാപ്പി ഹാപ്പി ഹാപ്പി ഈവനിങ്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് പറഞ്ഞു പോകുമ്പോൾ ദാ എനർജി കുറച്ച് കൂട്ടാനായിട്ട് നല്ല നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. മാത്രമല്ല ഒരു ഗെയിം ഒരു സൈഡിൽ ഇങ്ങനെ നടക്കാനായിട്ട് അതിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. നമുക്ക് തീർച്ചയായിട്ടും അപ്ഡേറ്റ്സിലോട്ടൊക്കെ വരാം. ഗെയിമിൻ്റെ കറക്റ്റായിട്ടുള്ള സ്കോറൊക്കെ അറിയാനായിട്ട് ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുകയാണെന്നറിയാം. സോ മാച്ച് അപ്ഡേറ്റ്സിലേക്ക് ഐ പി എൽ അപ്ഡേറ്റ്സിലോട്ടൊക്കെ നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കും. ബട്ട് ദെൻ ടു സ്റ്റാർട്ട് ഐ ലവ് ടു ഹാവ് യുവർ മെസ്സേജസ്. അപ്പോൾ പെട്ടെന്ന് ഈവനിങ് മെസ്സേജസ് അയക്കാനായിട്ട് പറക്കണ്ട. 5000917 വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ ആ ഒരു ഈവനിങ് വിഷസും വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട്. എവിടെയാണ് ഇപ്പോൾ ഉള്ളത്, എന്താണ് പരിപാടി, ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. 5000917. അപ്പോൾ നിങ്ങളുടെ ഡ്രൈവിൽ ഞാനും കൂടെ ജോയിൻ ചെയ്യുന്നു ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
1: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
0: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
1: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
0: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: 917 evenings. Welcome, welcome, welcome back to Radio Suno 91.7 FM, IPL. Welcome, welcome, welcome back to Radio Suno 91.7 FM, IPL.

0: ഫോർ യു. മുംബൈ ഇന്ത്യൻസിനാണ് ആ ഒരു ബൗ എന്താണ് നമ്മുടെ ടോസ് വീണിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദേ ഹാവ് ഓപ്റ്റ് ടു ബൗൾ. അത് എത്രത്തോളം നല്ല തീരുമാനമാണെന്നുള്ളത് തീർച്ചയായിട്ടും ദാ ഈ പോയിന്റ് വരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ പോകുന്നു. ബട്ട് പഞ്ചാബ് ഇസ് ഓൾസോ പ്ലേയിങ് റിയലി വെൽ. ആറാമത്തെ ഓവർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുന്ന ഈ സാഹചര്യത്തിൽ 51 റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിലാണ് പഞ്ചാബ് ഉള്ളത്. ആൻഡ് മുംബൈ ഇനി ആ ഒരു ടാർഗറ്റ് പഞ്ചാബ് സെറ്റ് ചെയ്യാൻ പോകുന്ന ടാർഗറ്റ് എത്രയാണോ ആ ഒരു ടാർഗറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ അരികിലേക്ക് സെക്കൻഡ് ഇന്നിങ്സിന് എത്തണം. അങ്ങനെ വലിയൊരു കടമ്പ ഫ്രണ്ടിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓൺ സ്ട്രൈക്ക് ഓൺ ക്രീസ് ഉള്ളത് കൂപ്പർ കൊണോളിയും അതേപോലെ തന്നെ സിംഗുമാണ്. രണ്ടുപേരും കൂടി എത്ര ഗംഭീരമായിട്ടാണ് ഇനി ആ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് എടുക്കാൻ പോകുന്നത് ഒക്കെ നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ലെറ്റ്സ് ഓൾ വെയിറ്റ് ആൻഡ് സീ ഹൗ ദിസ് ഇസ് ഗോയിങ് ടു ബി എന്നുള്ളത്. ആദ്യത്തെ ഒരു വിക്കറ്റ് നഷ്ടമാവുന്നുണ്ട്. 6 ഓവേഴ്സ് കംപ്ലീറ്റ് ആവുന്നു. 51 റൺസാണ് പഞ്ചാബ് സ്വന്തമാക്കിയിരിക്കുന്നത് ആസ് ഓഫ് നൗ. ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ IPL അപ്ഡേറ്റ്സിലൂടെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. T20 സ്കോർ അപ്ഡേറ്റ്
1: in association with crease il boundaries payumbol asal dc rujiyumai dc daba bin mohammed thawol mall and mall of qatar.
0: ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഗെയിം തന്നെ ഇതാ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ കൂടി ആ ഒരു സ്കോർ അപ്ഡേറ്റിലേക്ക്. 6 ഓവേഴ്സ് പൂർത്തിയാകുന്നു. 55 റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിലാണ് പഞ്ചാബ് ഉള്ളത്. Let's see how the game is going to take us today. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വീക്കെൻഡ് കൂടി വരാൻ പോകുന്നു. ആ വീക്കെൻഡ് പ്രിപ്പറേഷൻസ് ഒക്കെ തന്നെ അടിപൊളിയാക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകളും ഒക്കെ ആയിട്ട്. This is your favorite FM station radio on 91.7 FM 917 evenings. സന്ദീപാണ് കൂടെയുള്ളത്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Today's Go Rate Update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
2: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 ക്യാരറ്റ് ഗോൾഡ് 426 കത്തോറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 493.50 കത്തോറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 580.50 കത്തോറിയാൽ, ആൻഡ് 24 ക്യാരറ്റ് ഗോൾഡ് 565 കത്തോറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ സനോ 91.7 FM.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. നേടാം അപ് ടു 5 million ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 million Riyalsഉം.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 Riyal ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 Riyalഓ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
6: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
5: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
7: ഹായ്, ദിസ് ഇസ് അപർണ ബാലമുരളി.
0: You are listening to Radio Suno 91.7.

0: Radio Suno. 91.7 FM. Radio Suno. Qatar's happiness frequency. Radio
1: Suno. അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: 917 ഈവനിംഗ്സ്.
4: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. യെസ്, 917 ഈവനിങ്സിന്റെ ടൈം. 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ് 31 സെക്കൻഡ് ആവുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് IPL അപ്ഡേറ്റ്സിലേക്ക് തന്നെയാണ്, വിതൗട്ട് എനി ഡിലേ.
5: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേശി രുചിയുമായി ദേശി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
4: പ്രതീക്ഷിക്കാത്ത രീതിയിലാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷിച്ച് കാണുമല്ലേ. എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ഒരു ടീം ഏത് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ആ ഒരു ഫാൻ ബേസ് ആയിട്ടുള്ള ടീം വന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിഷ്ടപ്പെടുന്ന ടീം മത്സരിക്കുമ്പോൾ പിന്നെ പ്രതീക്ഷകൾ അങ്ങനെ വരാണ്ടിരിക്കുമോ? ഏറ്റവും നല്ല ഒരു മാച്ചാണ് ഇപ്പോൾ നമുക്ക് എന്തായാലും പഞ്ചാബും മുംബൈയും കൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. വൈ? ബിക്കോസ് ഇതാ ഒരു 10 ഓവർ കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ കാര്യങ്ങൾ നമുക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. ഒരു വിക്കറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് പഞ്ചാബിൻ്റെ. എന്നാൽ റണ്ണിൽ വലിയൊരു കുതിപ്പ് വന്നിട്ടുണ്ട് ഫ്രം ഇനീഷ്യലി ഞാൻ പറഞ്ഞ ആ ഒരു അപ്ഡേറ്റിൽ നിന്നും. 95 റൺസ് ദേ 10th ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പഞ്ചാബ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു വിക്കറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ റൺ റേറ്റ് നോക്കുമ്പോൾ പോസിബിളി കുറച്ചുകൂടി മുന്നോട്ട് പോവാമെങ്കിൽ പോലും നമുക്ക് തോന്നുന്നത് ആ ഒരു അവരുടെ സ്റ്റേഡിയത്തിൻ്റെ വിലയിരുത്തലും ഒക്കെ തന്നെ അവർക്കൊരു മൈൻഡിലൊരു സെറ്റ് ചെയ്ത പ്ലാൻ ഉണ്ടാവുമല്ലോ. ആ ഒരു പ്ലാൻ വെച്ചിട്ടായിരിക്കണം പഞ്ചാബ് ഇതാ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും റൺ റേറ്റിൽ വലിയ വ്യത്യാസം വരാനായിട്ടുള്ള ചാൻസസ് ഇനിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഫ്കോഴ്സ് 11th ഓവർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അതിനുള്ള ഒരു ചെറിയ സ്റ്റാർട്ട് ഇങ്ങനെ തന്നിട്ടുണ്ട്. വൈ? ബിക്കോസ് ആദ്യത്തെ ബോൾ നേരെ പോയത് രണ്ടാമത്തെ ബോളിൽ ദേ ഇപ്പോൾ ഒരു സിംഗിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പറയാനാണെങ്കിൽ കൊണോളി 17 ബോളിൽ നിന്നും 19 റൺസും പ്രഭി സിമ്രൻ നമുക്ക് 28 ബോളിൽ നിന്നും 49 റൺസ് വന്ന ബാക്കിയാണ് ഇപ്പോൾ ക്രീസിൽ നിൽക്കുന്നത്. ഓൺ സ്ട്രൈക്ക് കൊണോളിയാണ്. ആൻഡ് 10th ഓവർ കംപ്ലീറ്റ് ചെയ്തു. 3 ബോളുകൾ 11th ഓവറിലേക്ക് കടക്കുന്ന ആദ്യ 3 ബോളുകളും അവസാനിക്കുമ്പോൾ നമുക്ക് 97 റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിലാണ് പഞ്ചാബ് ഉള്ളത്. മുംബൈ ആ സെറ്റ് ചെയ്യുന്ന സ്കോറിന് വേണ്ടി ഞങ്ങളും വെയിറ്റിംഗ് ആണ്. 10th ഓവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ബട്ട് കുറച്ച് നേരവും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ആ ഒരു പ്രഡിക്ഷനും സംഭവത്തിലേക്കൊക്കെ വരാം. ഇപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് എന്തായാലും കമ്മിങ് അപ്പ് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings.
1: Joy Alukas 917 evenings.
2: Presented by Joy Alukas, world's favorite jeweler.
3: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges.
4: Powered by
5: Khattarine Arabic Mandiyude best destination. Zamzam Mandi, Mandi Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
6: In association with
7: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
8: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
9: ഡൈസോ, let's make every outing unforgettable.
10: And
11: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
12: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണോ 91.7 FM-ൽ. ഇത് 917 ഇവനിങ്സിൻ്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ഈ ഒരു ടൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യാത്ര നടത്താൻ പോവുകയാണ് നമ്മളെല്ലാവരും കൂടി ചേർന്ന് കേട്ടോ. ഒരുമിച്ചുള്ള ആ ഒരു യാത്രയിൽ ശരിക്കും പറഞ്ഞാൽ ഡൗൺ ദ ലെയിൻ നമ്മളൊരു 10 വർഷത്തേക്ക് പിന്നോട്ടൊന്ന് പോവുകയാണ്. ഇറ്റ്സ് നോട്ട് എ ടൈം ട്രാവൽ ദോ. 2026 എന്നുള്ള ആ ഒരു വർഷം തീർച്ചയായിട്ടും നമ്മളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. കുറച്ച് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കാം. നമ്മൾ അന്നും ഇന്നും ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ലൈഫിൻ്റെ ഓട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇരുന്ന് ആലോചിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കണ്ട ഒരു വീഡിയോ ആണ്. 2016 ഞാൻ എന്തായിരുന്നു, 2026 ഞാൻ എന്താണ് എന്നുള്ളത് ആ ഒരു വീഡിയോയിലൂടെയുള്ള കോൺവെർസേഷൻ. രണ്ടും സെയിം പേഴ്സണാലിറ്റി, സെയിം വ്യക്തി, സെയിം എന്താണ് ലുക്കും കാര്യങ്ങളും ഒക്കെ തന്നെ. വലുതായിട്ടൊന്നും ചേഞ്ചൊന്നും വന്നിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. ജീവിത ശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. അതൊക്കെ ഒന്ന് കണക്ക് കൂട്ടി നോക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനിലൂടെ ഇന്ന് ഞാൻ ദേ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നു. 2016 2026 വന്നിട്ടുള്ള മേജർ മാറ്റങ്ങൾ എന്തായാലും ഞാൻ എൻ്റെത് ഒന്നിങ്ങനെ വിലയിരുത്താൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് ആ ഒരു യാത്ര ഒരുമിച്ചൊന്ന് ട്രാവൽ ചെയ്ത് നോക്കാം. 10 years back എങ്ങനെയായിരുന്നു നമ്മൾ, എന്താണ് നമ്മൾ ലൈഫിൽ നേടിയ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഒരു 10 years journey ഇതാ നമുക്ക് ഒരുമിച്ച് തുടങ്ങിയാലോ. ആ ഒരു ജേണിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുമ്പോൾ യെസ് ഫോണൊക്കെ എടുത്തൊന്ന് റെഡി ആയിരുന്നോളൂ. ആൻഡ് വോയിസ് നോട്ടൊക്കെ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് വോയിസ് നോട്ട് അയച്ചേ. 2016 2026 എന്താണ് മേജർ ഡിഫറൻസ് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ തോന്നുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പോകുന്ന ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു വോയിസ് നോട്ടായിട്ടോ അല്ലെങ്കിൽ ഇനി എന്നെ വിളിച്ച് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ 444-4917 വിളിച്ചും പറയാനുള്ള അവസരമുണ്ട്. അപ്പോൾ ദ കോളിംഗ് ലൈൻസ് ആർ ഓപ്പൺ ആൻഡ് ഓൾസോ മൈ മെസ്സേജിംഗ് ലൈൻസ് ആർ ഓപ്പൺ. അപ്പോൾ മെസ്സേജിന് വേണ്ടിയിട്ടും കോളിന് വേണ്ടിയിട്ടും ഒക്കെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. 2016 2026 നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള മേജർ മാറ്റങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞോളൂ കേട്ടോ. ഞാനിങ്ങനെ ആ കഥ കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ചില കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ, നമുക്ക് മാത്രമല്ല ഒരു പക്ഷേ എനിക്കൊന്ന് ഇൻസ്പയർഡ് ആയില്ലെങ്കിലും കേട്ട് ഇരിക്കാൻ കുറച്ച് സുഖമുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് ഗുഡ് മെമ്മറീസ് ഉള്ള ജീവിതകഥ ഉണ്ടോ എന്നാൽ പെട്ടെന്ന് പോന്നോട്ടെ. ഞാൻ വെയിറ്റിംഗ് ആണ് കേട്ടോ ആ കഥയൊക്കെ കേൾക്കാനായിട്ട്. അങ്ങനെ ആ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു അപ്ഡേറ്റിനേക്ക്, IPL T20 അപ്ഡേറ്റ്. യെസ്, ഇപ്പോഴത്തെ കറണ്ട് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഈ പ്രതീക്ഷിക്കാതെ ഒരുപാട് വിക്കറ്റുകൾ പോയി എന്നുള്ളതാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മളിങ്ങനെ ഇതാ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ ഓൺ ക്രീസ് ഉള്ളത് ശശാങ്ക് ആൻഡ് ഷെഡ്ജ് ആണ്. ബാക്കി 4 വിക്കറ്റോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് പഞ്ചാബിന്. 13-ാമത്തെ ഓവർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ 116 runs 4 വിക്കറ്റ് നഷ്ടത്തിലാണ് പഞ്ചാബ് ഉള്ളത്. അപ്പോൾ പ്രഡിക്ഷൻ ഇപ്പോൾ തുടങ്ങണ്ട, കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുമിച്ച് അങ്ങനെ പ്രഡിക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. തൽക്കാലം ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 9:45. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
0: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
1: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: വചനങ്ങളിലൂടെ
1: അറിയുക, ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

ഓരോരുത്തർക്ക് അങ്ങ് ഓരോ ആഗ്രഹങ്ങളാന്നേ, എന്തോ ചെയ്യാനാ. നമുക്കിത് ഇവിടെ ഒരുപാട് ഒരുപാട് മെസ്സേജസ് ഇങ്ങോട്ട് വരുന്നു. നമുക്ക് എന്താണ് റിമിക്സ് സോങ്സ് ഏതെങ്കിലും പ്ലേ ചെയ്യാമോ, കുറച്ച് അടിച്ചുപൊളി പാട്ട്, കുറച്ചുകൂടെ അടിച്ചുപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്തായാലും ഞാൻ അടിച്ചുപൊളി പാട്ടുകളൊക്കെ ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. എല്ലാ പാട്ടുകളും എന്താണ് നമ്മുടെ പ്ലേലിസ്റ്റിൽ സെറ്റായി വരുന്നതായിരിക്കും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് വെൽക്കമിങ് വ്യൂ ബാക്ക് ടു റേഡിയോ സോണ 91.7 FM 917 ഈവനിങ്സിൻ്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും ഞാൻ കുറച്ച് മുന്നേ ചോദിച്ചൊരു കാര്യം, 2016 2026 എന്നുള്ള ഒരു കാലഘട്ടം ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്ന് ചോദിച്ചപ്പോൾ റമീസ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ബ്രോ കല്യാണമൊക്കെ കഴിഞ്ഞ് ദേ രണ്ട് പിള്ളേരുടെ അച്ഛനായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് സന്തോഷമുള്ള ഒരു കാര്യം റമീസ് ബ്രോ. ആൻഡ് ജിൻഷാദ് മെസ്സേജ് അയച്ചേക്കുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ജോലി കാര്യങ്ങളൊക്കെ ആയി, ലൈഫ് സെറ്റിലായി, വീട് വെച്ചു, കാറ് മേടിച്ചു, ദാ ലൈഫൊക്കെ ഏറ്റവും മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ചെറിയ അടിയും പിണക്കങ്ങളും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ലൈഫ് ബ്രോ. അങ്ങനെ അടിയും പിണക്കവും ഒക്കെ ഉണ്ടെങ്കിലല്ലേ ഉഷാറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്തായാലും നൊസ്റ്റാൾജിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിന് യാതൊരു സംശയമില്ല. 10 വർഷം മുന്നേ നമ്മുടെ ആ ഒരു ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത്രത്തോളം നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും എന്ന വിചാരിച്ച പ്രതീക്ഷിച്ച വ്യക്തികൾ, ദർ ഇസ് നോ പർട്ടിക്കുലർ റീസൺ, അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും വേണ്ട, എങ്കിൽ പോലും അവരുമായിട്ട് ചെറിയൊരു ടച്ച് എവിടെയെങ്കിലും വിട്ടു പോയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ദാ ഇന്ന് ആ വ്യക്തിയെ ആലോചിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കോൾ ചെയ്ത് സംസാരിക്കാനോ മെസ്സേജ് ചെയ്ത് സംസാരിക്കാനോ ആയിട്ട് മറക്കണ്ട. വൈ? ബിക്കോസ് ആ ഒരു കോള് പ്രതീക്ഷിച്ചിരിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കോൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മനസ്സമാധാനം അല്ലെങ്കിൽ മൈൻഡ് പീസ് ഓഫ് മൈൻഡ് ഇസ് സംതിങ് ദാറ്റ് ഇസ് that cannot be explained. അതുകൊണ്ട് തന്നെ ദാ ഈ ഒരു പോയിന്റിൽ നമുക്ക് ഒരു 10 years ബാക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്സ് ഒക്കെ ചെറിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ്, അന്നത്തെ കാലത്ത് നമ്മുടെ കൂടെ നമ്മുടെ എല്ലാ സന്തോഷത്തിലും ഉണ്ടായിരുന്ന വ്യക്തികൾ ഇന്നതാ ഇല്ലാന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ അത് ഔട്ട് ഓഫ് നോ റീസൺ ആണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്ത് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് ഉണ്ടെങ്കിൽ ആ സ്ട്രെസ്സൊക്കെ പോയി കിട്ടാനായിട്ട് വളരെയധികം ഉപകാരപ്രദമാകും എന്നുള്ളത് എക്സ്പേർട്സ് പറയുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്കും ചെറുതായിട്ട് ലൈഫിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കാം. എന്തായാലും റിമിക്സ് ചോദിച്ചല്ലേ, അപ്പോൾ കുറച്ച് അടിപൊളി പാട്ട് ഞാനും നോക്കുന്നുണ്ട്. ഏറ്റവും അടിപൊളി ഇതാ ഇപ്പോൾ എൻ്റെ അടുത്ത് എനിക്ക് തരാനായിട്ട് ഈ ഒരു സോങ് ആണുള്ള ഒരു തമിഴ് സോങ്. ഐ ബി ബാക്ക് വെരി സൂൺ. ആ ഒരു റീമിക്സും അടിപൊളി പാട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും വിത്ത് IPL അപ്ഡേറ്റ്സ്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
1: Apple Podcast
0: and
1: Google Podcast.
0: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgut thodangi authentic Arabic cuisine de ruji ariyam. Call 4001707
1: in association with
3: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, thodangi ningalude outdoor camping inum barbecuesinum avashyamayathellam oruki Daiso.
3: Daiso, let's make every outing unforgettable.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക് റേഡിയോ സുനർ 91.7 FM. ഐ പി എൽ അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും കടക്കുകയാണ്.
6: T20 സ്കോർ അപ്ഡേറ്റ്
7: in association with
1: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേശി രുചിയുമായി ദേശി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
5: യെസ്, ഈ ഒരു പോയിന്റിൽ 18 ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രഡിക്ഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. എൻ്റെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രഡിക്ഷൻസ്. ദാ ഒരു പ്രഡിക്റ്റിംഗ് സിക്സ്ത് സെൻസ് ഓൺ ആയിക്കോളൂ. 166 റൺസ് 8 വിക്കറ്റ് നഷ്ടത്തിലാണ് 18th ഓവർ അവസാനിക്കുമ്പോൾ നമ്മുടെ പഞ്ചാബ് ടീം ഉള്ളത്. എത്രയായിരിക്കും ഇന്ന് പഞ്ചാബ് സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു സ്കോർ എന്നുള്ളത് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000917 19th ഓവർ ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ബോൾ ചെന്ന് പോകുന്നത് ആൻഡ് ദ ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ ആ ഒരു ഗെയിം കുറച്ചുകൂടി ഒന്ന് ഉഷാറാക്കാനായിട്ട് വിഷ്ണു വിനോദ് ആൻഡ് ഓൾസോ സേവിയർ ബ്രാലറ്റ് ആണ് ഓൺ ക്രീസ് ഉള്ളത്. ശരിക്കും എനിക്ക് തോന്നുന്നു ബാലറ്റും അതേപോലെ തന്നെ വിനോദും കൂടി ചേർന്നൊരു പാർട്ട്ണർഷിപ്പ് ഇനി ഉണ്ടാക്കിയെടുക്കാനായിട്ട് 2 ഓവേഴ്സ് മാത്രമാണ് ബാക്കിയുള്ളത്. ബട്ട് അതിന് മുന്നേ വിക്കറ്റുകൾ പോവോ ഇല്ലയോ എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ്. കാരണം രണ്ടാമത്തെ ബോൾ 19th ഓവറിലെ രണ്ടാമത്തെ ബോൾ നേരെ പോയിരിക്കുന്നതൊരു ബൗണ്ടറിയാണോ സിക്സറാണോ ഒന്ന് നോക്കിക്കോട്ടെ. 1 second. യെസ് ഇവിടെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. സോ ലെറ്റ്സ് കൺഫേം ഇറ്റ്. ദർ ഇസ് നോ ഡൗട്ട്. Yes, it's a sixer.
6: That's a sixer.
8: Got up. Six more.
5: അവസാനത്തെ ആ ഒരു എന്താണ് ആവേശം ശരിക്കും ഗംഭീരമായിട്ട് തന്നെ ടീം മുന്നോട്ട് കൊണ്ടുപോകുന്നു. വലിയ ടൈമില്ല, അതുകൊണ്ട് തന്നെ ഇന്ന് എത്രയാണ് പഞ്ചാബ് സെറ്റ് ചെയ്യാൻ പോകുന്ന സ്കോർ എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ. 2 ഓവേഴ്സ് മാത്രമാണ് കഷ്ടിച്ച് നമുക്ക് ബാക്കിയുള്ളത്. അപ്പോൾ ആ ഓവറുകൾ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000917 ഇന്ന് പഞ്ചാബ് സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ടാർഗറ്റ് എത്രയായിരിക്കും, ഞാനും വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ പ്രഡിക്ഷൻസ് അറിയാനായിട്ടും വായിക്കാനായിട്ടും. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ സന്ദീപാണ് കൂടെയുള്ളത്. ഐ പി എൽ അപ്ഡേറ്റ്സുമായിട്ട് കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency. Radio Sino.
0: Today's Go Rate Update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22. Only at Sky Jewelry.
2: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 ക്യാരറ്റ് ഗോൾഡ് 426 ഖത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 493.50 ഖത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 520.50 ഖത്തറിയാൽ, ആൻഡ് 24 ക്യാരറ്റ് ഗോൾഡ് 565 ഖത്തറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
0: You are

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
0: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
0: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഖത്തറിൽ ആദ്യമായി പെർഫ്യൂമുകളുടെ മഹോത്സവം.
0: 1000-ലധികം പെർഫ്യൂമുകൾ മഴസയിൽ. ഇപ്പോൾ മഴസ ഫ്രേഗ്രൻസ് ഫെസ്റ്റ്.
2: ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉൾപ്പെടെ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉള്ള പെർഫ്യൂമുകൾ സ്വന്തമാക്കാം മികച്ച വിലയിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പെർഫ്യൂമുകളും ഇനി ഒരേയിടത്ത്.
0: ഡെയിലി യൂസ് ആണോ, ഗിഫ്റ്റ് ആണോ, ലക്ഷറി ഫീൽ ആണോ, എല്ലാം ഇവിടെ റെഡി. ഇന്ന് തന്നെ മഴസയിലേക്ക് വരും.
2: മഴസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: ഹായ്, നമസ്കാരം, ഞാൻ ശ്രീകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലോലിതനാണ്.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 58-ാമത് IPL മാച്ച് നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടൈമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 20 ഓവേഴ്സ് കംപ്ലീറ്റ് ആവുന്നു, 200 റൺസ് ആണ് സ്വന്തമാക്കിയത്. 200 കറക്റ്റായിട്ട് അനീസ് ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8 വിക്കറ്റ് നഷ്ടത്തിൽ ആ ഒരു ഇന്നിങ്സ് ബ്രേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഓൺ ക്രീസ് ഉണ്ടായിരുന്നത് വിഷ്ണു വിനോദും ലാസ്റ്റ് ആ 20 ഓവേഴ്സും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ബാർട്ട്ലറ്റും കൂടെ ആയിരുന്നു ആ ഒരു പാർട്ട്ണർഷിപ്പ് ഏറ്റവും മനോഹരമായിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റത്തെ ആ ഒരു ഗംഭീരമായിട്ടുള്ള പ്രകടനം 200 കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് പറയേണ്ടത്. പഞ്ചാബ് ദാ ഒരു ബ്യൂട്ടിഫുൾ സ്കോർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് അറ്റ് ദിസ് പോയിൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മുംബൈ ടീം എത്രത്തോളം ആ ഒരു ടാർഗറ്റിലേക്ക് ആ ഒരു ടാർഗറ്റ് അവരെ കൊണ്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ലെറ്റ് സീ ഹൗ ദേ ആർ ഗോയിങ് ടു ഡു ദ ജോബ്. വിശേഷങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ അരികിലേക്ക് റൈറ്റ് ആയിട്ട് ദാ എത്തിച്ചുകൊണ്ട് ഞാനും കൂടിയുണ്ട് എന്ന് ഓർപ്പിക്കുകയാണ്. വിൽ ഗോ ടു എ സ്മോൾ ബ്രേക്ക് ആൻഡ് ദെൻ വിൽ ബി റൈറ്റ് ബാക്ക് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ.
1: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ. കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്, നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. May 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
2: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
1: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
3: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
4: Joyalukkas, world's favorite jeweler.
5: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
6: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
5: മില്യണോ?
6: അതെ, CB 2026 million real ഡ്രീം.
7: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 million real ഡ്രീം. നേടാം ടോട്ടൽ 5 million ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിങ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 real ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
8: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
2: In association with
3: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
2: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
3: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫർഗെറ്റബിൾ.
4: ആൻഡ്
5: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

അഫ്സലക്ക ജോൾസ്ന പാടിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്ക്, ലയൻ എന്ന സിനിമയിലെ ആ ഒരു ട്രാക്കൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണെന്ന് അറിഞ്ഞുകൂടെ, പെട്ടെന്ന് ഒരു ക്രേവിംഗ്, ഷുഗർ ക്രേവിംഗ് ഒക്കെ ഇങ്ങനെ വരുമ്പം, അതും വീക്കെൻഡൊക്കെ ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ക്രേവിംഗ് കൂടുതലായിരിക്കും. ബട്ട് ദെൻ കഴിഞ്ഞ ദിവസം ഞാൻ സൂക്കിലോട്ട് പോയപ്പോൾ ഐ ഹാവ് കെയിം അക്രോസ് ദിസ് പെർട്ടിക്കുലർ ഷോപ്പ് കേട്ടോ, ഐ മീൻ നമ്മുടെ ഷുഗർ ക്രേവിംഗ് അവിടെ നിൽക്കട്ടെ. പക്ഷേ അവിടെ പോയി ഫുഡ് കഴിക്കാനായിട്ട് ചെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, ഞാൻ പറഞ്ഞില്ലേ മൊത്തത്തിൽ ഈ വീക്കെൻഡ് അടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്രേവിംഗ് തോന്നും, അപ്പോൾ ബിരിയാണി കഴിക്കാനുള്ള, അതും ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭയങ്കര സ്പൈസി അല്ലാത്ത മട്ടൺ ബിരിയാണി കഴിക്കാനായിട്ട് ഒരാഗ്രഹം. അങ്ങനെ ആ ഒരു ആഗ്രഹത്തോടു കൂടി ഞാൻ നേരെ സൂക്കിലോട്ട് ഇറങ്ങി നടന്നാണ് കേട്ടോ പോയത്. നമ്മുടെ ഓഫീസിൽ നിന്ന് നേരെ ഇറങ്ങി നടന്ന് താഴെ സൂക്കാണ്, സോ നമ്മുടെ ഫിലിപ്പിനോ സൂക്കിലോട്ട് പോയി. അവിടെ നിന്ന് നേരെ നമ്മൾ കുറച്ച് നേരം ഈ പറഞ്ഞ പോലെ ചുറ്റിത്തിരിഞ്ഞു, ഞാൻ കൺഫ്യൂഷനായിപ്പോയി ഏത് ഷോപ്പിൽ പോകണമെന്നുള്ള കൺഫ്യൂഷനായിരുന്നു. എന്നിട്ട് കുറേ നാൾ മുന്നേ അഷ്ടമി എന്നെ കൊണ്ടുപോയിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടുത്തെ ചിക്കൻ ഫ്രൈ ഒരു രക്ഷയില്ലാത്ത ചിക്കൻ ഫ്രൈ ആണ്. അങ്ങനെ ആ ഒരു ചിക്കൻ ഫ്രൈ കഴിക്കാനായിട്ട് ചിലപ്പം ഇനിയിപ്പം ബിരിയാണി കിട്ടിയില്ലെങ്കിൽ ചിക്കൻ ഫ്രൈയിൽ ഒതുക്കാം എന്ന് പറഞ്ഞാണ് ആ ഭാഗത്തേക്ക് പോയത്. അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ ആ കടയിലേക്ക് ചെന്നപ്പം അവിടെ ബിരിയാണിയില്ല, ചിക്കൻ ഫ്രൈയും ഇല്ല. എൻ്റെ ആഗ്രഹം മൊത്തം എല്ലാം കംപ്ലീറ്റ് കൊളാപ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടാവുന്നതിനെക്കാട്ടിലും വലിയ കൊളാപ്സായിരുന്നു ആ ഒരു സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത്. എന്തായാലും ആ ഒരു പോയിന്റിൽ ഞാൻ തീരുമാനിച്ചു, ഓക്കെ ഇനി എന്തായാലും കഴിച്ചിട്ടേ ഞാൻ പിന്മാറുള്ളൂ എന്നുള്ള തീരുമാനത്തോടു കൂടി തന്നെ അവിടെ നിന്ന് തന്നെ ചോദിച്ചു എന്തുണ്ട് കഴിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ നല്ല നൈസ് പത്തിരിയും ചിക്കൻ 65ഉം. ഞാൻ ആക്ച്വലി ചിക്കൻ 65 അല്ല, ഞാൻ ചിക്കൻ കറിയാണ് കഴിച്ചത്. ചിക്കൻ 65 ഞാൻ പാക്ക് ചെയ്ത് പാർസൽ മേടിച്ചായിരുന്നു, അതാണ് ഒരു കൺഫ്യൂഷൻ വന്നുപോയത്. ഓക്കെ, അപ്പോൾ നല്ല പത്തിരിയും ചിക്കൻ കറിയും. അയ്യോ, വൈകുന്നേരം സമയത്ത് അത് കഴിച്ചപ്പോൾ നാട്ടിലൊക്കെ പോയ ഒരു ഫീലായിരുന്നു. എന്താണെന്ന് അറിയണം, നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഈ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ചില ഉമ്മമാരാദ്യമേ ചോദിക്കും, മക്കളെ നിങ്ങൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊന്നും നോക്കൂല, ആ കഴിച്ചു പക്ഷെ വിശപ്പുണ്ട് എന്ന് പറയും. അങ്ങനെ വരുന്ന ആ ഒരു നൈസ് പത്രിയും അതേപോലെ ചിക്കൻ കറിയുടെയും ഒരു ടേസ്റ്റ് എനിക്ക് ആ കടയിൽ നിന്ന് കിട്ടി. എന്തായാലും സൂപ്പറായിട്ടുള്ള ഒരു സംഭവം, ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ആ കടയുടെ പേര് ഏതാണെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞു പോകുമ്പോൾ ഇപ്പോൾ ക്രേവിംഗ്, ഷുഗർ ക്രേവിംഗിലാണ് നിർത്തിയിരുന്നത്. അങ്ങനെ ഈ ഷുഗർ ക്രേവിംഗ് വന്നപ്പോൾ പെട്ടെന്ന് വേറൊന്നും കഴിക്കാനല്ല, കപ്പലണ്ടി മിഠായി കഴിക്കാനായിട്ടൊരു കൊതി. അങ്ങനെ പെട്ടെന്ന് ഓടിപ്പോയി നമ്മുടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന്. നമ്മൾ ഷോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാ ഒരു കപ്പലണ്ടി മിഠായിയും കഴിച്ച് ഒരു സുലൈമാനിയും കുടിച്ച് നിങ്ങളുടെ അടുത്ത് ഈ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലൈഫിൽ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പെട്ടെന്ന് തോന്നുമ്പോൾ ആ ആഗ്രഹം നമ്മൾ വെച്ച് നീട്ടാണ്ട് പെട്ടെന്ന് അങ്ങ് നടത്തുക, ഇല്ലാന്നുണ്ടെങ്കിൽ ആഗ്രഹവും പോവും, നമ്മൾ പിന്നെ അങ്ങനെ ഒരു സംഭവം ഓർത്തിട്ടുണ്ടോ എന്നുള്ള ഡൗട്ടിലോട്ട് നമ്മുടെ മൈൻഡ് പോവും. അങ്ങനത്തെ ഉള്ള കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും വേണ്ടത്, ഒരു വീക്കെൻഡാണ്, ഫുഡൊക്കെ കഴിക്കാനുള്ള ആഗ്രഹങ്ങൾ അത് ഇത് ക്രേവിങ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയൊരു വീക്ക് തുടങ്ങുമ്പോൾ നമുക്ക് എനർജറ്റിക് ആയിട്ട് അതേപോലെ തന്നെ ഒരുപാട് റിഗ്രറ്റ്സ് ഒന്നും ഇല്ലാതെ ആ ഒരു വീക്ക് തുടങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും ആഗ്രഹങ്ങളൊക്കെ തീർക്കാൻ വീക്കെൻഡ് മറക്കണ്ട എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദ വീക്കെൻഡ് വൈബ്സ് ഒക്കെ ഓണാക്കി സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റും 39 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കതാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
1: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
0: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
1: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
0: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.
2: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ.

0: ആദ്യമായി പെർഫ്യൂമുകളുടെ മഹോത്സവം.
1: ആയിരത്തിലധികം പെർഫ്യൂമുകൾ മഴസയിൽ. ഇപ്പോൾ മഴസ ഫ്രേഗ്രൻസ് ഫെസ്റ്റ്.
0: ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉൾപ്പെടെ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉള്ള പെർഫ്യൂമുകൾ സ്വന്തമാക്കാം മികച്ച വിലയിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പെർഫ്യൂമുകളും ഇനി ഒരേയിടത്ത്.
1: ഡെയിലി യൂസ് ആണോ?
0: പ്രൈസ് റേഞ്ചിലും ഉള്ള പെർഫ്യൂമുകൾ സ്വന്തമാക്കാം മികച്ച വിലയിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പെർഫ്യൂമുകളും ഇനി ഒരേയിടത്ത്.
1: ഡെയിലി യൂസ് ആണോ?

0: 917 evenings only on Radio Suno 91.7 FM. Joy Alucas 917 evenings presented by Joy Alucas, world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707
1: in association with
3: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
4: ഡൈസോ, let's make every outing unforgettable.
5: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: വെൽക്കം ബാക്ക്. ഐ പി എൽ T20 അപ്ഡേറ്റിലേക്ക്. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മുടെ ഈ സ്കോർ അറിയാനായിട്ട് കുറേയധികം പേര് വെയിറ്റിംഗ് ആണ്. മുംബൈയുടെ സ്കോർ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് മുംബൈ 6 overs കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 60 runs വിത്തൗട്ട് എനി ലോസ് ഓഫ് വിക്കറ്റ്സ് ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ എം ഹാപ്പി ദാറ്റ് ഇതുവരെ വിക്കറ്റ്സ് ഒന്നും പോയിട്ടില്ല. നേരത്തെ പഞ്ചാബിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു വിക്കറ്റ് മാത്രമാണ് നഷ്ടമായിട്ടുണ്ടായിരുന്നത്. ആൻഡ് വളരെ സ്റ്റേബിളായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ തന്നെ അവർ മാക്സിമം ഒരു 4 seam ഇതാക്കി ആയിട്ട് ആസ് ഇൻ മുന്നോട്ടുള്ള ആ ഒരു ജയം സക്സസ് ഒക്കെ 4 seam ചെയ്തുകൊണ്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. റിക്കൽട്ടൺ ആൻഡ് രോഹിത് ആണ് ഓൺ ക്രീസ് ഉള്ളത്. ആൻഡ് ഓൺ സ്ട്രൈക്ക് ഇസ് റിക്കൽട്ടൺ. 61 runs ഓൾമോസ്റ്റ് നമ്മൾ 7th overലേക്ക് കടക്കുന്നു എന്ന് പറയാം. 2 balls കഴിഞ്ഞു, ഇനി 4 balls അവശേഷിക്കുന്നത് 7th over കംപ്ലീറ്റ് ആവാനായിട്ട്. ആസ് ഓഫ് നൗ 61 runs 0 wickets ആണ് പോയിരിക്കുന്നത്. സോ ലെറ്റ് സീ ഹൂ ഈസ് ഗോയിങ് ടു മേക്ക് ഇറ്റ് ടു നൈറ്റ്. ഇന്ന് രാത്രി 6 ആ ഒരു വിജയം കൈവരിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു പ്രഡിക്ഷനൊക്കെ പറയേണ്ട സമയമായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ശരിക്കും പറഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു സംഭവം കൂടിയുണ്ട്. ലെറ്റ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ഗോ. ഇപ്പൊ തൽക്കാലം ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലോട്ട് പോവുകയാണ്. ആൻഡ് ആ ഒരു അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മുംബൈയുടെ ആദ്യ വിക്കറ്റ് ദാ ഇവിടെ നഷ്ടമാകുന്നു. ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ എന്തെങ്കിലും പറയാണ്ടിരിക്കുമ്പോൾ വിക്കറ്റ് പോകില്ല, പക്ഷെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോൾ കറക്റ്റായിട്ട് വിക്കറ്റ് പോകുന്നു. ഇത് വേറെ പ്രശ്നമൊന്നുമല്ല ഗൈസ്, എല്ലാം നോർമലാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇത് അപ്ഡേഷൻ ഇങ്ങനെ കറക്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 6th over നമുക്ക് അവസാനിച്ചു. 7th overലേക്ക് ആ ഒരു കംപ്ലീഷനിലേക്ക് വരുന്ന ആദ്യ 3 balls അവസാനിക്കുമ്പോൾ 61 runs 1 wicket നഷ്ടത്തിൽ മുംബൈ.

0: is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Huawei App Gallery.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
4: മന്തി, മക്ബി, മക്ഫൂൻ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യോർ എവറി ഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
5: ഹായ്, നമസ്കാരം, ഞാൻ ആദർശ്.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ. കേട്ട് കേട്ട്

0: on 7 evenings. Only on Radio Suno 91.7 FM. Joy Alukas 917 Evenings presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine rizhi ariyam. Call 4000-1707
1: in association with
3: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
3: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫർഗെറ്റബിൾ.
4: ആൻഡ്
5: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറെസ്റ്റ്.
6: പുണ്യവചനങ്ങളിലൂടെ നിങ്ങൾ കടത്തെ സൂക്ഷിക്കുക. കടം രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
7: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: കുട്ടികളുടെ ലോകത്തെ വിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയരായ ഒരു അച്ഛനും മകളും അബിൻ മൈക്കിളും ഹന്ന റോസും.
2: ചെറിയൊരു കുട്ടിയാണെങ്കിലും അവർ ഇൻഡിവിജ്വൽ തന്നെയാ. അപ്പൊ അവരെ പരിഗണിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന തോന്നിടത്തുണ്ടല്ലോ, അവർ കൂടുതൽ ഉത്തരവാദിത്തോടെ പെരുമാറുവേ.
1: സ്മാർട്ട് ടോക്കിൽ അതിഥിയായി എത്തുന്നു പേരന്റിംഗ് കോച്ച് അബിൻ മൈക്കിൾ.
3: ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ഏറ്റവും നല്ലത്. പിന്നെ ഒരു അടുക്കും ചിട്ടയൊക്കെ വരാനൊക്കെ വളരെ നല്ലൊരു സംഭവമാണ് ഈ ബുക്കുകൾ പിള്ളേർക്ക് ചെറുപ്പത്തിലേ കൊടുക്കുന്നത്.
0: കേൾക്കൂ സ്മാർട്ട് ടോക്ക് വെള്ളിയാഴ്ച വൈകിട്ട് 8 മണി മുതൽ നിസയ്ക്കൊപ്പം, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ.
4: Brought to you by Lulu Hypermarkets, Supermarkets and Department Stores, where the world comes to shop. Just feel
1: like you're home. In association with
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings.
1: Joy Alukas 917 evenings.
2: Presented by Joy Alukas, world's favorite jeweler.
3: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges.
4: Powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
6: In association with
7: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
8: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
9: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫർഗെറ്റബിൾ.
10: ആൻഡ്
11: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
12: മുംബൈ അതിഭയങ്കരമായി തന്നെ ആ ഒരു ഗെയിം ദേ വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് വെക്കൊണ്ടിരിക്കുകയാണ്, കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സിക്സർ ദാ ഇപ്പോ കിട്ടിയിട്ടുണ്ട്. യെസ്, ആ ഒരു സിക്സർ സന്തോഷത്തോടു കൂടി ഞാൻ എത്തുമ്പോൾ 12th ഓവർ അവസാനിച്ച് 13th ഓവറിലേക്ക് കടക്കുന്ന ആദ്യ മൂന്ന് ബോളുകളും അവസാനിക്കുമ്പോൾ രണ്ടാമത്തെ ബോളാണ് നമുക്ക് ആ ഒരു സിക്സർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. റുതർഫോർഡ് ആൻഡ് തിലക് ആണ് ഓൺ ക്രീസ് ഇപ്പോൾ ഉള്ളത്. 11 ബോളിൽ നിന്നും 22 റൺസ് സ്വന്തമാക്കി നമ്മുടെ റുതർഫോർഡും, അതേപോലെ തന്നെ തിലക്കിൻ്റെ ആ ഒരു ഇതിലേക്ക് 11 ബോളിൽ നിന്നും 22 റൺസ് തിലക്കാണ് അടിച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് 10 ബോളുകളിൽ നിന്നും 6 റൺസ് സ്വന്തമാക്കി റുതർഫോർഡും. ദേ മനോഹരമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് അവരുണ്ടാക്കിയെടുക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ പ്രതീക്ഷിച്ച അത്ര നേരമൊന്നും കളി നീളാനുള്ള സാധ്യതയില്ല. 44 ബോൾസ് 90 റൺസ് ആണ് വേണ്ടത്. 44 നിന്നും 90 റൺസ് ഇസ് ഫീസിബിൾ, ഇസ് പോസിബിൾ എന്നുള്ളതാണ് മനസ്സ് പറയുന്നത്. ബട്ട് ദെൻ ദേ വിൽ ഹാവ് ടു ഡു ഇറ്റ്. 12th ഓവറൊക്കെ അവസാനിച്ച് 13th ഓവർ ഓൾമോസ്റ്റ് ക്ലിയറിംഗ് അപ്പ് ആവുമ്പോൾ 112 റൺസ് 3 വിക്കറ്റ് നഷ്ടത്തിലാണ് മുംബൈ ദേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി വിക്കറ്റ് നഷ്ടമൊന്നും അധികം വരാണ്ട് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ന് മുംബൈ ജയിക്കും എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. ബട്ട് യെസ്, പഞ്ചാബ് സ്ട്രോങ് ഫീലിംഗ്, ഐ മീൻ ഫീൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ആ ഒരു ഫീൽഡിംഗ് ഇതാണ് കാഴ്ചവെക്കുന്നത് നമ്മുടെ പഞ്ചാബ് ടീം. എടുത്തു പറയണമല്ലോ, രണ്ട് ടീമിൻ്റെയും പെർഫോമൻസ് മികച്ച രീതിയിൽ. ആ ഒരു ദിവസങ്ങൾ കഴിയും തോറും 58th മാച്ചിൻ്റെ ക്വാളിറ്റി ഈസ് വാട്ട് വി ക്യാൻ സീ ഓൺ ക്രീസ്. തീർച്ചയായിട്ടും ഏത് ടീമാണ് ഇന്ന് വിജയിക്കുന്നത് അവർക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് ലക്ക് ഫാക്ടർ വുഡ് ബി ദയർ റൈറ്റ്. അപ്പോൾ ആ ഒരു ഫാക്ടർ കൂടി ഇതാ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ 85 റൺസ് ആണ് വേണ്ടത്. 43 ബോളുകളിൽ നിന്നും 116 റൺസ് ഓൾറെഡി മുംബൈ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. 201 ഇന്നത്തെ ആ ഒരു ടാർഗറ്റ് ആയിട്ട് പഞ്ചാബ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഇതാ നമുക്ക് 13th ഓവറും അവസാനിക്കുന്നു. 116 റൺസ് 3 വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ ടീം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 10:31. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. റേഡിയോ സുനോ

0: ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
1: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
0: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
1: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
0: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: നമസ്കാരം, ഞാൻ
5: രമ്യ നമ്പീഷൻ.
4: റേഡിയോ സ്നോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടുക.

0: സുനോ.
1: ഖത്തറിൽ ആദ്യമായി പെർഫ്യൂമുകളുടെ മഹോത്സവം.
2: ആയിരത്തിലധികം പെർഫ്യൂമുകൾ മഴ്സയിൽ. ഇപ്പോൾ മഴ്സ ഫ്രേഗ്രൻസ് ഫെസ്.
1: ബ്രാൻഡഡ് പെർഫ്യൂംസ് ഉൾപ്പെടെ എല്ലാ പ്രൈസ് റേഞ്ചിലും ഉള്ള പെർഫ്യൂമുകൾ സ്വന്തമാക്കാം മികച്ച വിലയിൽ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ പെർഫ്യൂമുകളും ഇനി ഒരേയിടത്ത്.
2: ഡെയിലി യൂസ് ആണോ, ഗിഫ്റ്റ് ആണോ, ലക്ഷറി ഫീൽ ആണോ, എല്ലാം ഇവിടെ റെഡി. ഇന്ന് തന്നെ മഴ്സയിലേക്ക് വരും.
1: മഴ്സ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.

മുംബൈയുടെ കഥ ദാദാ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ തിലക്കും റുതർഫോർഡും കൂടിയാണ്. രണ്ടുപേരും തന്നെ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രതീക്ഷകൾ ഈസ് ഓൾവേസ് ഹൈ. മുംബൈ ദി പ്രതീക്ഷ ഇങ്ങനെ മാക്സിമം മുകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുമ്പോൾ 16 ബോളുകളിൽ നിന്നും 13 റൺസ് നമുക്ക് തന്നുകൊണ്ട് റുതർഫോർഡ് ആൻഡ് ഓൾസോ 22 ബോൾസ് 43 റൺസ് സ്വന്തമാക്കി തിലക് വർമ്മയും ഒരു ഗംഭീരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്തായാലും അവരുടെ ആ ഒരു അടിപൊളി ബാറ്റിംഗ് നിര നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും മികച്ച ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 3 വിക്കറ്റ് നഷ്ടത്തിലാണ് മുംബൈ ഉള്ളത്, 142 റൺസ്. ഇനി ഏകദേശം ഒരു കംപ്ലീറ്റ് ആവാൻ 4 ഓവേഴ്സ് ഓൾമോസ്റ്റ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം 16-ാമത്തെ ഓവർ ദ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുന്നു. 60 റൺസ് 27 ബോളുകളാണ് ബാക്കിയുള്ളത്. വെദർ ഇറ്റ് ഈസ് പോസിബിൾ ചോദിച്ചാൽ കണ്ണു അടച്ചുകൊണ്ട് പറ്റും, ബട്ട് ദെൻ യെസ്, എപ്പോഴാണ് കളിയുടെ ഗതി മാറുക എന്നുള്ളതാണ് അതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. 26 ബോളുകളുണ്ട്, സൂക്ഷിച്ച് കളിച്ചാൽ 59 റൺസ് എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്കേ അല്ല. എന്തായാലും ആ ഒരു കാര്യം ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാണ് തിലക്കും റുതർഫോർഡും കൂടെ. രണ്ടുപേരും കൂടെ തന്നെ അതിഗംഭീരമായിട്ട് ആ ഒരു ഗെയിം ഇന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ആൻഡ് ഓൾസോ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അധികം അവരുടെ എക്സൈറ്റ്മെൻറ്റ് കൂടുന്നത് തന്നെയാണ്. ഇതിപ്പോൾ ലാസ്റ്റ് സ്ട്രാറ്റജിയാണോ എന്താണെന്ന് അറിയില്ല. ഇപ്പോഴത്തെ ആ ഒരു ബോൾ, ദാറ്റ് ഈസ് നമ്മുടെ 16-ാമത്തെ ഓവർ അവസാനിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു സെക്കൻഡ് ലാസ്റ്റ് ബോൾ നമുക്ക് സമ്മാനിച്ചേക്കുന്നത്. And there is no debate that this game is a wonderful game. കാരണം രണ്ട് ടീമുകളും തന്നെ ആ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നമ്മുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ സ്റ്റേഡിയം കംപ്ലീറ്റ് ആയിട്ട് എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് നമുക്ക് വീക്കെൻഡ് ആണ്, ബുദ്ധൻ അവർക്ക് ആ നാട്ടിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആവേശവും കാര്യങ്ങളും ഒക്കെ ടിക്കറ്റ് എടുത്ത് അവിടെ കാണാൻ പോയ ഫാൻസുകൾക്ക് രണ്ട് ഫാൻസിനും സന്തോഷം ഉണ്ടാവുന്ന റിസൾട്ട് എന്തായാലും വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാ ഇന്ന് ജയിക്കാൻ പോകുന്ന ആ ഒരു ടീം ആരാണെന്ന് അറിയാനായിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. 149 റൺസ് 16 ഓവേഴ്സ് അവസാനിക്കുന്നു. 3 വിക്കറ്റ് നഷ്ടത്തിലാണ് മുംബൈ ഉള്ളത്. ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ദിസ് ഇസ് സന്ദീപ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM.

0: this.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
0: Apple Podcast
1: and
0: Google Podcast. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: നമസ്കാരം, ഞാൻ സന്തോഷ് കീഴാറ്റൂർ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റെഡി റേഡിയോ സോണ 91.7 FM. ഇടയ്ക്ക് ഒരു ശ്വാസം ഇങ്ങനെ വന്ന് നിൽക്കുകയായിരുന്നു, അത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് വെൽക്കം ബാക്കിലോട്ട് വന്നത്. എന്തായാലും ശരിക്കും വെൽക്കം ബാക്ക് ടു റേഡിയോ സോണ 91.7 FM. ഇത് 917 ഈവനിങ്സിൻ്റെ ടൈം. ദ IPL അപ്ഡേറ്റ്സ് ഏകദേശം എനിക്ക് പറഞ്ഞ് തീരാനായിട്ടുണ്ടോയെന്ന് പറഞ്ഞാൽ യെസ് ഓഫ് കോഴ്സ്. 8 ബോളുകൾ കൂടിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ മത്സരവും അതിൻ്റെ ആ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ പറഞ്ഞേച്ച് ഞാൻ ഈ വീക്കെൻഡ് വൈൻഡപ്പ് ചെയ്യാമെന്ന് അങ്ങ് വിചാരിച്ചു. എല്ലാവരും തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഒത്തിരി ബ്യൂട്ടിഫുൾ ട്രാക്കുകൾ, ഒരു അടിപൊളി പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. ആൻഡ് ഇൻഫാക്റ്റ് നമുക്ക് ഒത്തിരി സോങ്സ് ഇതേ വീക്കെൻഡൊക്കെ ഓണാക്കാനായിട്ട് വീക്കെൻഡ് സോങ്സ് ഒരുപാട് വരുന്നുണ്ട്. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി നമ്മൾ നേരെ പോകുന്നത് ആ ഒരു അപ്ഡേറ്റിലേക്ക് തന്നെ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു IPL സ്കോർ അപ്ഡേറ്റ്.
1: In association with Crisil Boundarygal Payumbol Asal DC Rujiyumai DC Daba Bin Mohammed Tavol Mall and Mall of Qatar
0: Sherikkum boundaries okke paanje dei Tilak Verma 30 ballil ninnum 63 balls runs ingane swandamaakkunna oru time aanu. Ettum nalloru partnership okke undayirunnu korchu munne vare, but then ee oru pointil oru wicket koodi nashtapettittundayirunnu. Well Jacks aanu ippo on crease Tilak Vermayude kooda join cheyyunnathu. So on സ്ട്രൈക്ക് നമുക്കുള്ളത് വിൽ ജാക്സ് തന്നെയാണ്. 186 runs, 4 wickets നഷ്ടത്തിലാണ് മുംബൈ മുന്നോട്ട് പോകുന്നത്. 19 overs പിന്നിടുമ്പോൾ 6 ballകൾ, ഇനിയിപ്പോൾ 1 over മാത്രമാണ് ബാക്കിയുള്ളത്. 15 runs ഈസി ആയിട്ട് എടുക്കാൻ പറ്റും, ബട്ട് എവിടേക്കോ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ മനസ്സിൽ. ഈ ഒരു പോയിന്റിൽ എപ്പോഴും ഏതൊരു ഗെയിമാണെങ്കിലും ഈ ഒരു പോയിന്റിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പഞ്ചാബ് ഓർ മുംബൈ മാച്ച് 58. ദാ IPL ഗംഭീരമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഇന്നത്തെ മത്സരം വിജയിക്കാൻ പോകുന്നത് ആരാണ്? പെട്ടെന്നുള്ള ആ ഒരു പ്രഡിക്ഷൻ ഒന്ന് നടത്തിക്കോളൂ. 5000917 ലാസ്റ്റ് മിനിറ്റ് പ്രഡിക്ഷൻസ് ആണ്. ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു നിങ്ങളുടെ ആ ഒരു പ്രഡിക്ഷനും കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട്. അപ്പോഴത്തേക്കും നമുക്കൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കേട്ടിട്ട് ഉടനെ തിരിച്ചു വരാം.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫർഗെറ്റബിൾ.
8: ആൻഡ്
9: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

നോ ഡിബേറ്റ് നോ ഡിബേറ്റ് ദ മുംബൈ അവർ ഗെയിം ജയിച്ച വിശേഷം തന്നെയാണ് ഇപ്പൊ പറയാനുള്ളത്. ആൻഡ് യെസ് എ വെരി വെരി വെരി ബിഗ് കൺഗ്രാറ്റ്സ് ടു മുംബൈ ടീം. അങ്ങനെ ദേ 19 ഓവേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അവസാനത്തെ ഓവറിലേക്ക് പോയപ്പോൾ ആകെപ്പാടെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ടെൻഷനൊക്കെ തന്നെ ഒരു ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് അവസാനത്തെ ഐ മീൻ സെക്കൻഡ് ലാസ്റ്റ് ബോൾ, അവസാനത്തെ ബോള് ടച്ച് ചെയ്യേണ്ടി വന്നില്ല, സെക്കൻഡ് ലാസ്റ്റ് ബോളിൽ തന്നെ റിസ്ക് എടുക്കുന്ന മോനെ അങ്ങ് തീർത്ത് കളയാമെന്ന് പറഞ്ഞ് മുംബൈ ദേ ഇന്ന് പഞ്ചാബിന് ചെറിയൊരു പണി കൊടുത്തിരിക്കുകയാണ്. ലെറ്റ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി ഇൻ ദ കമ്മിങ് ഡേയ്സ്. മുന്നോട്ടുള്ള മാച്ചുകൾ, 58-ാമത്തെ IPL മാച്ച്, ദ മുംബൈയും പഞ്ചാബും തമ്മിൽ നടന്ന ആ ഒരു ഗംഭീരമായിട്ടുള്ള മാച്ച് വിറ്റ്നസ് ചെയ്തത് ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയമാണ്. ഏറ്റവും ഗംഭീരമായിട്ട് ആ ഒരു മാച്ചൊക്കെ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ ബേസിക്കലി ഞാൻ പഞ്ചാബായിരിക്കും എന്ന് വിൻ ചെയ്യുന്നതെന്ന് മനസ്സിലിങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ചിന്തകൾക്കൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് മുംബൈ സല്യൂട്ട് ആൻഡ് സ്പെഷ്യൽ മെൻഷൻ. ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത് തിലക് വർമ്മ. തിലക് വർമ്മയ്ക്ക് എടുത്തു പറയണം അത്രമാത്രം ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് ഇന്ന് ആ ക്രീസിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇറ്റ്സ് ഓൾ ലൈക്ക് സം ഓഫ് ദി അതർ പേഴ്സൺസ് ഡേ അല്ലേ. അപ്പോൾ എന്തായാലും ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. നാളെ ഒരുപാട് ഐ മീൻ മറ്റന്നാൾ വീക്കെൻഡൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവും. അങ്ങനെ വിശേഷങ്ങൾ പറയാനുണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഒരുപാട് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉണ്ടാക്കണം. സോ ഗോ ഔട്ട് വിത്ത് യുവർ ഫ്രണ്ട്സ്, ഹാവ് ഫൺ, ഹാവ് ലോട്ട് ഓഫ് ഫൺ. ആ ഒരു വീക്കെൻഡ് വിഷസ് കൂടി ഇതാ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. വിഷിംഗ് യു ഓൾ എ വെരി വെരി വെരി ഹാപ്പി വീക്കെൻഡ്. സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ. സോ വൺസ് അഗൈൻ ടാറ്റാ, ബൈ ബൈ.

നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമുക്ക് കൂട്ടുകൂടിക്കൊണ്ടേയിരിക്കാം.

റേഡിയോ സുനോ 91.7 FM വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ആക്ഷൻ
2: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
1: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദം ഇല്ല. ഓ ഡ്രാമ,
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
5: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar promise nalkuna complete transparency.
6: Namaskaram, njan Jayaraj Variyar.
7: You are listening to Radio Suno.
6: Radio Suno

0: റേഡിയോ സുനോ 91.7 FM ഷോപ്പിംഗ് ഇനി കൂടുതൽ സുഖകരം. കാർഫോർ വിലാജിയോ സ്റ്റോർ ഇപ്പോൾ പുതിയ ലുക്കിൽ.
1: കൂടുതൽ സർവീസുകൾ, കൂടുതൽ സേവിംഗ്സ്. നിങ്ങൾക്കും ഫാമിലിക്കും ലഭിക്കും ഏറ്റവും മികച്ച ഷോപ്പിംഗ് എക്സ്പീരിയൻസ്.
0: മെയ് 14 മുതൽ 16 വരെ വിലാജിയോ സ്റ്റോറിൽ ഷോപ്പ് ചെയ്താൽ എല്ലാ ഐറ്റംസിലും 10% ക്യാഷ് ബാക്ക് മൈ ക്ലബ് പോയിന്റ്സ് ആയി നേടാം.
1: അതെ, ഇനി ഷോപ്പിംഗ് തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ ലാഭം.
0: ഇന്ന് തന്നെ കാർഫോർ വിലാജിയോ സന്ദർശിക്കൂ. കാർഫോർ, ഷോപ്പ് ബെറ്റർ, സേവ് മോർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Radio Suno

0: This is Radio Suno 91.7 FM,
1: Qatar's favorite radio station.

ഹായ്, ഞാൻ ദേവാനന്ദ്. കത്തരണ്ട് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടും.

91.7 FM. 91.7 FM. Qatar's favorite radio station.